സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ കാലാപ്പാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. ജയിലിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്റെ മുൻപിൽ ഒരു ഭീകരരൂപിയായി ജയിലും നിൽക്കുകയാണ്. ഇരുട്ട് വീണുകിടക്കുന്ന സെല്ലുകളിൽ നിന്ന് അടക്കി പിടിച്ച തേങ്ങലുകൾ കേൾക്കുന്നുണ്ടോ? പ്രഭാതത്തിലെ ഇളങ്കാറ്റിൽ ചോരയുടെ മണമുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പ്രിയദർശൻ ഒരു തമാശ ചിത്രം എടുക്കാനാവുമോ? പിന്നീടാണ് അറിഞ്ഞത് സംഗതി തമാശയല്ലെന്ന്. തമാശകളില്ലാത്തൊരു പ്രിയൻ ചിത്രമോ? അതെ, കാലാപ്പാനിയിൽ മുൻതൂക്കം മറ്റ് പലതിനുമാണ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ക്രമേണ ഞാൻ അറിഞ്ഞു, ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന കഥ യഥാർത്ഥത്തിൽ നടന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ട് ഇന്ത്യക്ക്

സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള കാലം. കഥ പറയൂ. കഥ പറഞ്ഞു തന്നു. കഥ കേട്ട് ഞാൻ വികാരഭരിതനായിപ്പോയി. സംവിധായകൻ പറഞ്ഞു, അന്നത്തെ വസ്ത്രധാരണം, കെട്ടിടങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇവയൊക്കെ മാസങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തിയതാണ്. അങ്ങനെ സംസാരിക്കവേ ഗോവർദ്ധന്റെ പോയകാല നൊമ്പരങ്ങളായി ഒരു ഗാനം അവിടെ കൊഴുകിയെത്തി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ആരോഹി

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠമായ ആരോഹിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വരസ്ഥാനങ്ങളും നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടി ശരളി വരിശകൾ, വിവിധ സ്ഥായികൾ നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥായി, മന്ത്രസ്ഥായി, മേൽസ്ഥായി തുടങ്ങിയ വരിശകളും, സാധകത്തിന് പ്രാധാന്യമുള്ള ജണ്ടവരിശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വക്ര ജണ്ട വരിശകൾ എന്ന ഒരു വരിശയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത് സ്വരങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോ സ്വരം കഴിഞ്ഞ് തൊട്ടടുത്ത സ്വരം തന്നെയാണ്, അതായത് സ രി ഗ മ എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്വരങ്ങൾ വിട്ടുവിട്ട് പാടും, സ മ ഗ മ ആ രീതിയിൽ വക്ര രീതിയിൽ നമ്മൾ വരിശകൾ പാടും. നമ്മുടെ ശബ്ദവും സ്വരസ്ഥാനവും കൂടെ ഇണങ്ങിച്ചേരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വരിശകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ

കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത്. നന്ദിനി, ആഗി, ജോയ്, ഐശ്വര്യ, ദേവകി, ആൻ, അശ്വതി, എല്ലാവർക്കും ആരോഹിലേക്ക് സ്വാഗതം.

നമ്മളിന്ന് പഠിക്കുന്നത് വക്ര ജണ്ഡവരിശകൾ. ജണ്ഡവരിശകൾ തന്നെ വക്ര രീതിയിൽ സ്വരങ്ങൾ പാടുന്നു. ആദ്യത്തേത് സ സ മ മ ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ.

0: അടുത്ത കാലം
1: സ സ മ മ ഗ ഗ രി രി
0: തരത്തിലാണ് പാടുന്നത്. നമുക്ക് ചേർത്ത് പാടാം.

അടുത്ത സ്പീഡ്. ഈ രീതിയിലാണ് പാടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർത്ത്

നമ്മൾ ഒന്നാമത്തെ വക്രജണ്ട പരിശോധിച്ചു. അടുത്തത് രണ്ടാമത്തേത്, സമഗമ രിഗസരി സസരിഗമമ. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെയാണ്, ജണ്ടപരിശയല്ലാതെ സമഗമ രിഗസരി എന്ന് പാടുന്നത് മാത്രമേ ഉള്ളൂ.

രണ്ട് വക്രചണ്ഡ വരിശകളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പഠിച്ചത്. സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടി എല്ലാ ദിവസവും

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഐശ്വര്യ, എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി സ്റ്റുഡന്റ് ആണ്. വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ 2026 June 7 ആണ്. ഇത് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് 2018 പിന്നീട് 2019 യുണൈറ്റഡ് നേഷൻസിനോടൊപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും FAO കൂടെ ഒരുമിച്ചാണ് ഇത് വർഷം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ പ്രധാന തീം എന്ന് പറയുന്നത് ഫ്രം ബേർഡൻസ് ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവരിവെയർ. ഭക്ഷ്യസുരക്ഷയും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മളോട് പറഞ്ഞു തരാനായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ഫുഡ് സേഫ്റ്റി ഓഫീസറായ ഷംസിയ മാമാണ്. മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം.
1: താങ്ക് യു.
0: എന്താണ് ഫുഡ് സേഫ്റ്റി? ഫുഡ് സേഫ്റ്റി എന്നൊരു കോൺസെപ്റ്റ് ഇപ്പൊ പബ്ലിക്കിനായിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും?
1: ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ അഥവാ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആക്ച്വലി 2019 June 7 ആദ്യമായിട്ട് ആചരിക്കുന്നത്. അന്നത്തെ തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി എവറി വൺസ് ബിസിനസ് എന്നായിരുന്നു. അതായത് ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടായ ഉത്തരവാദിത്തം. അപ്പോഴാണ് ദ ടേം കീം ഇൻ ടു മോർ ഇമ്പോർട്ടൻസ്, അതായത് കൂടുതൽ പ്രാധാന്യമായിട്ട് ആ ഒരു ടേം വന്നത്, ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ. ചിലരിത് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നും പറയും. നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ് കേട്ടില്ലേ? സോ അതിന് സിമിലറായിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ല, ഇറ്റ്സ് ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യ സുരക്ഷ. ഭക്ഷ്യസുരക്ഷ എന്താന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം അത് നിർമ്മിച്ച് വിതരണം ചെയ്ത് ചിലപ്പോൾ റീറ്റെയിലായിട്ട് സെല്ല് ചെയ്യുന്ന ഒരാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡാവാം, നമ്മുടെ ഈവൻ നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം സേഫ്, അതായത് സുരക്ഷിതമായും ഹോൾസം, അതായത് സമ്പൂർണ്ണം സമ്പുഷ്ടമായി. അല്ല, ഈ ഹോൾസം എന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സുരക്ഷിതമായി നമുക്ക് രോഗങ്ങൾ തരുന്ന ഭക്ഷണമല്ല എന്നതിൻ്റെ കൂടെ പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് സമ്പുഷ്ടമാണ് എന്നുള്ളത് കൂടി. ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ പ്ലേറ്റ് അളവ്. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ

0: കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യം, വ്യായാമം പോലെ തന്നെ അതിന് ഒപ്പം തന്നെ പ്രാധാന്യമായിട്ട് നിൽക്കുക, കൂടുതൽ പ്രാധാന്യം എന്ന് തന്നെ പറയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം സേഫാണ്, അതായത് സുരക്ഷിതമാണ്, ഹോൾസം, സമ്പുഷ്ടമാണ്, അതായത് സമ്പൂർണമാണ്, അതായത് വേണ്ട അളവിൽ എല്ലാ തര പോഷകങ്ങളും, ഭക്ഷണത്തിലെ പോഷകങ്ങൾ എന്തൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റുകൾ, ഫാറ്റുകൾ, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ശരിയായ അളവിൽ അടങ്ങിയാണ് ഒരു ഭക്ഷണത്തിലുള്ളത് എന്ന് ഉറപ്പ് വരുത്തുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മറ്റ് കണ്ടാമിനൻസ്, കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇപ്പോൾ പാലിലാണെങ്കിൽ അതിൽ പാല് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റ് ഉദാഹരണം വെള്ളം അല്ലെങ്കിൽ പൊല്യൂട്ടഡ് മലിനമായിട്ടുള്ള ജലം അല്ലെങ്കിൽ ധാന്യങ്ങളായിക്കോട്ടെ, അതിൽ ഇപ്പോൾ അരി, അരിയാണെങ്കിൽ അരി മാത്രമേ പാടുള്ളൂ, അല്ലാതെ നമുക്ക് അസുഖമുണ്ടാക്കാൻ സാധിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് ഹെൽത്ത് എഫക്ട്, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് രീതിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടാമിനൻസ് ആയിട്ടുള്ള എക്സ്ട്രേനിയസ് മാറ്റർ, അതായത് പുറത്തുനിന്നുള്ള, ആ ഭക്ഷണമല്ലാത്ത പുറമേ നിന്നുള്ള മനുഷ്യ ശരീരത്തിന് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിസീസ്, ഒരു രോഗം വരുത്താൻ സാധിക്കുന്ന ഒന്നുമില്ല എന്നുറപ്പ് വരുത്തി സമ്പുഷ്ടമായ ഭക്ഷണം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന കോൺസെപ്റ്റാണ്. ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് അത് ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ എന്ന് പറയാൻ സാധിക്കുന്നത്. ഈ ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് ഇപ്പോൾ ഒരു നിർമ്മാണം ചെയ്യുന്ന ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരിക്കലും അല്ല, അയാൾക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം, അതായത് നിർമ്മിക്കുന്ന ഭക്ഷണം. ഈ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫുഡ് കമ്പനി അല്ലേ, ഒരു വലിയൊരു മാനുഫാക്ചറർ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മാനുഫാക്ചറർ ഒരു നിർമ്മാതാവാണ്. നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ നമ്മൾ, നമ്മുടെ അമ്മമാർ അല്ലേ, ഇപ്പോൾ ഒരു തട്ടുകടയിൽ ഒരാൾ ചെറിയൊരു ഫുഡ് പാകം ചെയ്യുന്നു, അയാളൊരു നിർമ്മാതാവാണ്. ഇപ്പോൾ ഏതൊരു നിർമ്മാതാവും ആയിക്കോട്ടെ, നിർമ്മാതാവിൻ്റെയും ആ ചെയിനിൽ വരുന്ന, അതായത് സപ്ലൈ ചെയ്യുന്ന ആൾ, ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഹോൾസെയിലർ, ഇത് വിൽക്കുന്ന റീറ്റെയിലർ, ഇത് വാങ്ങിക്കാൻ പോകുന്ന ഉപഭോക്താക്കളായ നമ്മൾ, നമ്മളെല്ലാവരും ഈ ചെയിനിൽ വരുന്ന ആൾക്കാരാണ്. കൂട്ടായ ഉത്തരവാദിത്വമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സേഫ്, ഹോൾസം, ന്യൂട്രീഷ്യസ്, അതും മറ്റ് എക്സ്ട്രീനിയസ് മാറ്ററിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു ആശയത്തിനെയാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി അഥവാ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്.
1: ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ.
0: ഇപ്പം
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലായിട്ട് വരുന്ന FSSI എന്നൊരു കോൺസെപ്റ്റാണ്.
0: അതെ,
1: FSSI എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഇപ്പോൾ?
0: ഓക്കെ, FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ ഭാരതത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ അപ്പെക്സ് അതോറിറ്റി, അതായത് അവസാന വാക്ക്, അതാണ് FSSAI എന്ന് പറയുന്നത്. പറഞ്ഞാൽ 2006 ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. അത് പാസ്സാക്കിയതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം ഇത് നിയമമായി ഫോം ചെയ്ത ഒരു ബോഡിയാണ് FSSAI എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൽ 2006 ഇന്ത്യയിൽ 2006 വരെ ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ച്, അഥവാ ഒരു ഫുഡ് കമോഡിറ്റി എന്നെടുക്കുമ്പോൾ അത് സംബന്ധിച്ച് വളരെയധികം നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുഡ് എന്ന് പറഞ്ഞൊരു കമോഡിറ്റി, അതിനെ ചുറ്റിപ്പറ്റി ഒരു 8-9 നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രം ഒരു കൺട്രോൾ അത് സാധ്യമല്ല. ഇങ്ങനെ എല്ലാ നിയമങ്ങളും കൂടി ഒത്തൊരുമിച്ച് ഒരാൾ ചെയ്താൽ മതി എന്ന ആശയത്തിന്മേൽ വന്ന ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ആ നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ, അത് എൻഫോഴ്സ് ചെയ്യാനും നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വന്ന ഒരു ബോഡിയാണ് FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റാൻഡേർഡ്സ് നിർണ്ണയിക്കുന്നതിനും, എങ്ങനെയാണ് ഫുഡ് സേഫ്റ്റി ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ, ലൈസൻസിങ്ങും രജിസ്ട്രേഷനും സംബന്ധിച്ച കാര്യങ്ങളുടെ കൃത്യമായിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, ഇതൊക്കെ നിർമ്മിക്കുന്നതിനും അധികാരപ്പെട്ട ബോഡിയാണ് FSSAI എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ FSSAIയുടെ സ്റ്റേറ്റ് വിങ്ങാണ്. അതായത് ഓരോ സംസ്ഥാനത്തും, ഇപ്പോൾ കേരളം, വളരെയധികം സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അല്ലേ, ഈ സംസ്ഥാനങ്ങളിൽ FSSAI ഇങ്ങനെ ഉണ്ടാക്കിയ നിയമം, റെഗുലേഷൻസ്, റൂൾസ് പറഞ്ഞാൽ നിയമവും അത് ഭക്ഷണങ്ങൾ സംബന്ധിച്ച സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, എൻഫോഴ്സ് ചെയ്യാൻ, ഇപ്പോൾ FSSAI എന്ന ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, ആ ബോഡിക്ക് കൃത്യമായി ഒരു പൊതുജനങ്ങളുടെ കാര്യങ്ങൾ വരെ എത്തിപ്പെടാനായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ബോഡിയാണ് ഓരോ സംസ്ഥാനത്തെയും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ബേസ് ലെവൽ ഓഫീസർ

ഓഫീസേഴ്സാണ്, ഞാൻ ഉൾപ്പെടുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഞങ്ങളാണ് എഫ് എസ് എസ് ഐ ഓരോ സമയത്തും പറയുന്ന, അതായത് എഫ് എസ് എസ് ഐ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരമുള്ള റൂൾസ് റെഗുലേഷൻസ് ഇറങ്ങുന്ന അഡ്വൈസറീസ് പ്രകാരം ഫീൽഡ് ലെവലിൽ ഭക്ഷ്യവസ്തുക്കൾ ആ സ്റ്റാൻഡേർഡ്സിലാണോ അത് വിൽക്കപ്പെടുന്നത് അത് സപ്ലൈ ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ

0: പാലിക്കുന്നത് മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണോ എന്ന് നോക്കുന്ന ഓഫീസേഴ്സാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പെക്സ് അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
1: കേരളത്തിൽ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്, ഫുഡ് പോയ്സണിങ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തയാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ കറൻ്റ്ലി മാമിന് തോന്നുന്നൊരു കൺസേൺ എന്തായിരിക്കും ഫുഡ് സേഫ്റ്റിയോടനുബന്ധിച്ചിട്ട്?
0: ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ഏറ്റവും അധികം നമുക്ക് കംപ്ലയിൻസ് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഫുഡ് പോയ്സണിങ്, അതായത് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ വളരെയധികം കേൾക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ഒരു പോസിറ്റീവ് കാര്യമാണ്, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വികസിതമായ രാഷ്ട്രങ്ങൾ നോക്കാം, അതായത് വെസ്റ്റേൺ കൺട്രീസ്, യു എസ് പോലത്തെ ഡെവലപ്ഡ് കൺട്രീസ്, അവിടെയും വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താ സൂചിപ്പിക്കുന്നത്? ഫുഡ് സേഫ്റ്റി, അതായത് ഭക്ഷ്യസുരക്ഷയിൽ വരുന്ന ചെറിയൊരു വ്യതിയാനം അത് ആൾക്കാരുടെ ഹെൽത്തിനെ, അതായത് ആരോഗ്യത്തെ അത്രയും പ്രശ്നമായിട്ട് ബാധിക്കും എന്നതാണ് ഓരോ ഭക്ഷ്യവിഷബാധയിൽ നിന്നും തെളിഞ്ഞു വരുന്നത്. ഈ അടുത്ത് നമ്മൾ തിരുവനന്തപുരത്തൊരു ഭക്ഷ്യവിഷബാധ കേട്ടു അല്ലേ, സിഗ്വിറ്റേറിയ പോയ്സണിങ്, അതായത് മത്സ്യം കഴിച്ച്, മീൻ കഴിച്ച് ഒരു
1: ഒരു വീട്ടിലെ
0: അല്ലെ രണ്ട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഫേറ്റൽ ആയ ഒരു വിവരം നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അത് സിഗ്വിറ്റേറിയ ഫുഡ് പോയ്സണിങ് ആയിരുന്നു, അത് അതിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്താ സിഗ്വിറ്റേറിയ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ, കടലിൽ തന്നെ ടോക്സിക് ആയിട്ടുള്ള ചില ആൽഗകൾ ഉണ്ടാവും. ഓക്കെ, ആൽഗേസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, കടലിലുള്ള ജീവികളാണത്. അപ്പോൾ ഇത് ഈ ആൽഗയെ കഴിക്കുന്ന മീനുകളുണ്ട്, ഗ്രൂപ്പർ, അതുപോലെ തന്നെ എന്താ നമ്മുടെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇപ്പോൾ കളാഞ്ചി ആ ഒരു ഇതിൽപ്പെടുന്ന ബ്രീം, സീ ബ്രീം എന്നൊക്കെ രീതിയിലുള്ള ചില ഫിഷുകളുണ്ട്, ഈ ആൽഗകളാണ് കഴിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം, അതുപോലെ കടലിലെ ചില മാറ്റങ്ങൾ, അവിടെയുള്ള ചില ജിയോഗ്രഫിക് ചേഞ്ചസ് മൂലമൊക്കെ ചില ചില സമയത്ത് ഈ ആൽഗകളിലൊരു ടോക്സിൻ രൂപപ്പെടുന്നുണ്ട്. ഈ ടോക്സിനോടുകൂടി ആൽഗയെ കഴിക്കുന്ന മത്സ്യം, ആ മത്സ്യത്തിലും എന്ത് വരും? ഇത്തരം ടോക്സിൻ രൂപപ്പെടും. ഇത്തരം ടോക്സിനുകൾ അടങ്ങിയ ഒരു മത്സ്യം ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വരുന്ന ഒരുതരം ടോക്സിനാണ് ഈ സിഗ്വിറ്റേറിയ ടോക്സിൻ എന്ന് പറയുന്നത്. ഇത്തരം പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയും. എന്താ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻ, ടോക്സിൻ എന്താ ഒരു രാസവസ്തുവാണ്, ഭക്ഷ്യവസ്തുവിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷാംശം ഒരു ഭക്ഷ്യവസ്തുവിലെത്തിയാൽ ഉണ്ടാകുന്ന ആ വിഷത്തിന് പറഞ്ഞ പേരാണ് ടോക്സിൻ. ഇത് നമ്മുടെ ശരീരത്തിൽ പോയി നമ്മുടെ ശരീരത്തിൽ ആന്തരികമായി ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അത് നമുക്ക് വളരെ ഹോസ്പിറ്റലൈസിങ്ങും ചില കേസസിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തിന് നമ്മൾ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും ഫുഡ് പോയ്സണിങ് തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ഫുഡ് പോയ്സണിങ് അഥവാ ഫുഡ് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞാൽ, ഒരു ഭക്ഷ്യവസ്തു കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാത്തത് മൂലമോ പ്രിപ്പയർ ചെയ്യാത്തത് മൂലമോ, ഇല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ, പറഞ്ഞാൽ പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഹാൻഡിൽ ചെയ്യുന്ന രീതി ശരിയായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്ഷ്യവസ്തുവിൽ ഡയറക്റ്റ് സൂക്ഷ്മ രോഗാണുകൾ, മൈക്രോ ഓർഗാനിസംസ്, ഉദാഹരണമാണ് സാൽമണല്ല, ഷിജല്ല, ഈക്കോളി എന്നൊക്കെ പറഞ്ഞ ചില ബാക്ടീരിയകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചില ഫംഗസുകളുണ്ട്, ചില വൈറസുകളുണ്ട്. അപ്പം ഡയറക്റ്റ് സൂക്ഷ്മ രോഗാണു നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫുഡ് പോയ്സണിങ് അഥവാ ഫുഡ് ഇൻഫെക്ഷൻ. എന്നാൽ ഒരു ടോക്സിൻ, ഭക്ഷ്യവസ്തുവിലൊരു ടോക്സിൻ ഇതുപോലെ തന്നെ നമുക്കൊരു രോഗം അല്ലെങ്കിൽ ശരീരത്തിനൊരു നോർമൽ അല്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലൈസേഷൻ ആവുന്ന രീതിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, രോഗം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. പക്ഷേ ഈ സിഗ്വിറ്റേറിയ ടോക്സിനിൽ ആക്ച്വലി ആ ഒരു മേ ബി ആ ഒരു സ്പെസിഫിക് ഫിഷ് ആയിരിക്കും പോയിട്ട് അത് മേ ബി കഴിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇപ്പം എല്ലാ ഫിഷും, ഇപ്പോൾ ഒരു 10 ഫിഷ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് എന്തുണ്ടാവുള്ളൂ, ഇത്തരം ഇൻടോക്സിക്കേഷൻ കേസസ്സുകൾ വരാറുള്ളൂ. അതാണ് അന്നത്തെ ആ ദിവസം അതേ കടയിൽ തന്നെ മറ്റ് സെയിം ഫിഷ് വേറെയും വിറ്റുപോയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് ആൾക്കാർക്ക് പ്രശ്നം വന്നിട്ടില്ല, ഈ ഒരു സ്പെസിഫിക് രീതിയിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഇൻടോക്സിക്കേഷൻ കേസസ്, അടുത്തൊരു കേസ് ഫുഡ് പോയ്സണിങ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിൽ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ ചെയ്തില്ലെങ്കിലും ഇനി പ്രിപ്പറേഷൻ ശേഷം ഉണ്ടാക്കിയിട്ടും ഒരു ഫുഡ് 4 മണിക്കൂറിൽ കൂടുതൽ റൂം ടെമ്പറേച്ചറിൽ, നമ്മൾ സത്യം 2 മണിക്കൂറാണ് പറയുന്നത്, 2 മുതൽ 4 മണിക്കൂറിന് ശേഷവും റൂം ടെമ്പറേച്ചറിൽ ശരിയായ രീതിയിലുള്ള ടെമ്പറേച്ചർ മാനദണ്ഡങ്ങൾ കൂടാതെ ഇരിക്കുകയാണെങ്കിൽ അത് ഫുഡ് പോയ്സൺ വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ ഹോട്ടൽ, അത് റെസ്റ്റോറൻറ്റ്സ്, ബേക്കറീസ്, അതുപോലെ തന്നെ ഫുഡ് ഔട്ട്ലെറ്റ്സ് നടത്തുന്ന എല്ലാവർക്കും കൃത്യമായി നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്, എന്ത് സംബന്ധിച്ച് എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യണം, പറഞ്ഞാൽ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. എന്നാൽ അത് കൃത്യമായി

0: പാലിച്ചു പോയില്ലെങ്കിൽ സംഭവിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ഈ ഫുഡ് പോയിസണിങ് അഥവാ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത്തരം മാനദണ്ഡങ്ങളെ പറ്റി അറിയുക എന്നുള്ളത് ഏതൊരു ഭക്ഷ്യ വസ്തുക്കളുടെ കച്ചവടക്കാരൻ്റെയും ഉത്തരവാദിത്വമാണത്. അത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് റോട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് പോലീസ് പിടിക്കുമ്പോൾ പറയാൻ പറ്റുമോ അയ്യോ ലൈസൻസ് വേണം എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതറിയേണ്ടത് വണ്ടി ഓടിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തമാണ് ഭക്ഷ്യ വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിലെന്തൊക്കെയാണ് നിയമത്തിൽ വരുന്നത് എന്ന് അറിയേണ്ടതും അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്യൂസ് അല്ലേ ചോദിച്ചത്, വലിയ വേറൊരു ഇഷ്യൂ ആണ് കളേർഡ് ഫുഡ് ഐറ്റംസ്. ഇപ്പോൾ സ്വീറ്റ്സ് തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ ഞങ്ങൾ നടത്തിയ ചെറിയൊരു പരീക്ഷണമാണ് ബേക്കറികൾ ലഡു ജിലേബി പോലത്തെ സാധനങ്ങൾ കളർലെസ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ഭക്ഷ്യവസ്തുവിലെ കളറും അതിൻ്റെ ടേസ്റ്റും തമ്മിൽ സത്യത്തിൽ ഒരു ബന്ധവുമില്ല. നമ്മളിപ്പോൾ ലഡു ആ മഞ്ഞ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഇല്ലാതെ കളർലെസ്സായി ഉണ്ടാക്കി നോക്ക്, അതും അതിൻ്റെ ടേസ്റ്റും ആയിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല. എന്നാൽ നമുക്ക് കണ്ണുകൾക്ക് അല്ലേ, നമുക്ക് ഒരാളുടെ കളർ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, അപ്പം അതിൻ്റെ അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. എന്നാൽ ഈ കൊടുക്കുന്ന കളറുകൾ നാച്ചുറൽ കളേഴ്സിന് പ്രശ്നമില്ല, എന്നാൽ സിന്തറ്റിക് ഫുഡ് കളേഴ്സിൻ്റെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ചില സമയത്ത് അലർജിക്, അതായത് ചില അലർജിക് റിയാക്ഷൻസോ, അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, ചില ആൾക്കാർക്കാണെങ്കിൽ ആസ്മ പോലത്തെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. അപ്പോൾ അത്തരം കൂടുതൽ കളേഴ്സ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക് കിഡ്സിന് കൂടുതലും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ലതും ഉത്തമവും. ഇതെത്ര പറഞ്ഞാലും പക്ഷേ റെസ്റ്റോറൻസും ബേക്കറീസും പറയുന്നത് എന്താ, പൊതുജനങ്ങൾ പബ്ലിക് അവരിത് ഡിമാൻഡ് ചെയ്യുകയാണ്. എന്താ കളറ്, ഇത് ഇതിനെന്താ കളറ് കുറവ്, ഇപ്പോൾ ചിക്കൻ ഫ്രൈക്ക് ഇത്ര കളർ, ഇതെന്താ കളറ് കുറവ്, അല്ലെങ്കിൽ അൽഫാമിന് എന്താ റെഡ് കളർ ഇല്ലാത്ത, അല്ലെങ്കിൽ റൈസിന് എന്താ ആ ഒരു മഞ്ഞ കളർ ഇല്ലാത്ത. അപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈ റെസ്റ്റോറൻസ് ദേ ആർ ഓൾസോ ബീങ് അവരും നിർബന്ധിതരായി പോവുകയാണ് എന്ത് കളർ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിക്കും അവെയർ ആവുക. ഞാൻ അത് ആദ്യമേ പറഞ്ഞത് ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് പല റെയ്ഡ്സും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു പുറത്ത് പോയി ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ, ഇങ്ങനത്തെ സ്ഥലത്ത് പോയി നമ്മൾ ഭക്ഷ്യവസ്തു കഴിക്കുന്നു ആ ഒരു സറൗണ്ടിങ്സ് ഒന്ന് വാച്ച് ചെയ്യുക എന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്.
1: മാം പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ എവിടെ പോയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കളറാണ്. നമ്മൾ കളർ വെച്ചാണ് അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് വരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അത് വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം കളർ ഇല്ലെങ്കിൽ വേണ്ട.
2: യെസ്,
1: പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ കൂടുതലും കളറാണ് ഏറ്റവും കൂടുതൽ അവർ അട്രാക്ട് ചെയ്യുന്നത്. മാഡം നേരത്തെ പറഞ്ഞല്ലോ ടോക്സിനെ പറ്റി. അപ്പൊ ഇത്തരം മത്സ്യങ്ങൾ ഇപ്പൊ മാർക്കറ്റിലോ ഹോട്ടലിലോ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ ഡിപ്പാർട്ട്മെന്റിൽ?
0: ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽസും റെസ്റ്റോറൻസ് ആയാലും അവരോട് പറയുന്ന കാര്യം, ഇപ്പൊ ഫിഷ് മീറ്റ് ഇങ്ങനെ എന്ത് വന്നാലും നമ്മുടെ ഈ വർഷത്തെ തീം തന്നെ അതാണ്, ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്, സോ നമ്മൾ സൊല്യൂഷൻസിലേക്ക് വരണം. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻസ്? അതല്ലേ ഞാൻ കൂടുതലും പറഞ്ഞിട്ടുണ്ടത്. ആയി തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് ഒരു സാധനം വന്നാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുക, അത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് രീതിയിലേക്ക്, അതായത് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുകയോ, കുക്ക് ചെയ്താലും അതൊരു ടെമ്പറേച്ചർ കൺട്രോൾ രീതിയാണ്, അബവ് 70°C ടെമ്പറേച്ചർ പോകുന്നുണ്ട്. അപ്പോൾ 5 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ ഉള്ള ആ ഒരു 5 ഡിഗ്രി മുതൽ 4 ഡിഗ്രി കൂടുതൽ, എന്നാൽ 60 ഡിഗ്രിക്ക് താഴെ വരെയുള്ള ആ ടെമ്പറേച്ചർ റീജിയനെ നമ്മൾ ഫുഡ് സേഫ്റ്റി ടേംസിൽ പറയുന്ന ഡേഞ്ചർ സോൺ എന്ന് പറയും. എന്താ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ രോഗാണുക്കൾ വളരെയധികം വളർന്ന് മൾട്ടിപ്ലൈ, അതായത് വിഘടിക്കുന്ന ഒരു ടെമ്പറേച്ചറാണ്, ഒരു താപനിലയാണ് 4 ഡിഗ്രിക്ക് മുകളിലും അതായത് 60 ഡിഗ്രിക്ക് താഴെയും വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഭക്ഷ്യവസ്തു നമ്മുടെ സംരംഭത്തിലേക്ക് വന്നാലും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ ഡേഞ്ചർ സോൺ ഒന്നില്ലെങ്കിൽ താഴെ കൊണ്ടുപോവുക അല്ലെങ്കിൽ മേളിലേക്ക് കൊണ്ടുപോവുക. അതായത് 4 ഡിഗ്രിക്ക് താഴെ തണുപ്പിക്കുകയോ അല്ലെങ്കിൽ 60 ഡിഗ്രിക്ക് മേളിൽ ചൂടാക്കി സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ്, അതായത് നമുക്ക് ഒരു പ്രശ്നം വരെ ആ ഭക്ഷ്യവസ്തുവിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള സൂക്ഷ്മ രോഗാണുക്കളെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ അതാണ് കൂളിംഗ്, അതായത് പെട്ടെന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വൃത്തിയാക്കി കറി വെക്കുകയോ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. അല്ലാതെ നമ്മൾ വളരെയധികം നേരം പുറത്ത് തന്നെ, ഇപ്പം മീൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വളരെയധികം നേരം ആ പുറത്തുനിന്നുള്ള കിറ്റിൽ തന്നെ മീൻ വെട്ടാതെ നന്നാക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡേഞ്ചർ സോണിൽ വെച്ച് എന്ത് സംഭവിക്കും? ഈ ഇൻടോക്സിക്കേഷൻസ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, ഫുഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് പോയിസണിങ് വരാനുള്ള സാധ്യത വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, നമ്മൾ പാകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ. ഈവൺ വീട്ടിലും ഈ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ്, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കറികൾ, സാധാരണ ഭക്ഷ്യവസ്തുക്കൾ,

0: ക്കാരെ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിച്ച് ഇൻ സ്പൈസസ് അല്ലേ. ടർമറിക് അതായത് മഞ്ഞൾ, കുരുമുളക് അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി, പുളി അല്ലേ, ടാമറിൻറ്റ് പുളി, ഉപ്പ്, ഇങ്ങനെ പലതരം ഈ സൂക്ഷ്മരോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന വളരെയധികം ഘടകങ്ങൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളൊന്നും വളരെയധികം പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. പക്ഷേ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കി അത് വീട്ടുകാർക്ക് വിളമ്പി ബാക്കി വന്നാൽ എത്രയും പെട്ടെന്ന് അതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ഒന്നും കൂടി ചൂടാക്കി വെട്ടിത്തിളപ്പിച്ചൊക്കെ വെക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ മീൻകറി ചട്ടിയിൽ നമ്മൾ തിളപ്പിക്കാതെ വെച്ചാൽ എന്ത് സംഭവിക്കും? അത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും അത് മോശമായി പോകും അല്ലേ, കറി ചീത്തായി പോകും. അപ്പം അതാവാതിരിക്കും എന്ത് ചെയ്യും, അമ്മ രാത്രി എന്ത് ചെയ്യും, നമ്മുടെ ചട്ടിയിൽ മീൻകറി ചൂടാക്കി വെക്കും അല്ലെ, ഇറച്ചിക്കറി ചൂടാക്കി വെക്കും അല്ലേ. അപ്പം അങ്ങനെ തന്നെ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കി വെട്ടിത്തിളപ്പിച്ച് മൂടി വെക്കുക, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് കൃത്യമായി അടച്ച് എയർ ടൈറ്റാക്കി 4 ഡിഗ്രിക്ക് താഴെ വരുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പം ഇത്തരം സേഫ് പ്രാക്ടീസസ് ചെയ്താൽ തന്നെ എന്താ നമുക്ക് ഒരു പരിധി വരെ ഈ ഫുഡ് പോയ്സൺ പോലത്തെ കാര്യങ്ങൾ തടയാം. അടുത്ത ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രോസ് കണ്ടാമിനേഷൻ. അതായത് നമ്മൾ ഫ്രിഡ്ജിലിപ്പോൾ സൂക്ഷിക്കുക എന്ന് പറയുന്നു, ഇപ്പോൾ വീട്ടിലെ ഫ്രിഡ്ജുകൾ തന്നെ എടുത്താൽ മതി. വെജും നോൺ വെജും ഒരിക്കലും ഒരേ ഫ്രിഡ്ജിൽ അടുത്തടുത്ത് വന്ന് ഇരിക്കരുത്. കാരണം നോൺ വെജ് ഫുഡ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മരോഗാണുക്കളുടെ അളവ് അതിൽ വളരെയധികം കൂടുതലാണ്. അപ്പം അതിൽ നിന്ന് തൊട്ടടുത്തൊരു വെജ് ഫുഡ് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോൺ വെജും വെജ് ഓപ്പൺ ആയിട്ടായിരിക്കണമെങ്കിൽ ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തൊരു എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതുമൂലം സൂക്ഷ്മരോഗാണുക്കളുടെ ട്രാൻസ്ഫർ വരും ഒരു ഫുഡിൽ നിന്ന് മറ്റൊരു ഫുഡിലേക്ക്. ഈ ഫ്രിഡ്ജ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കട്ടിംഗ് ബോർഡ്. നമ്മൾ ഇപ്പോൾ സാലഡ്സ് കട്ട് ചെയ്യുന്ന അതേ കട്ടിംഗ് ബോർഡിൽ തന്നെ നമ്മൾ ഇറച്ചിയോ മീനോ അതുപോലെ തന്നെ പച്ച ഇറച്ചിയോ മീനോ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം ഈ ക്രോസ് കണ്ടാമിനേഷൻ എവിടെ വരും? അവിടെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഇടം, ഫുഡ് ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഇടം, ഉദാഹരണമാണ് കട്ടിംഗ് ബോർഡ്, നൈഫ് അല്ലെ, കത്തി, പച്ചക്കറിക്ക് സെപ്പറേറ്റ്, നോൺ വെജിന് അതായത് പച്ച മാംസങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് കത്തികൾ വെക്കുക. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലീൻ ചെയ്യാതെ അതിൻ്റെ രക്തമോ എൻസൈംസോ അല്ലെ, ഒരു മീൻ അല്ലെങ്കിൽ ഇറച്ചി കട്ട് ചെയ്യുമ്പോൾ രക്തം മാത്രമല്ല ചില എൻസൈംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയാലും എന്ത് സംഭവിക്കും? ഇതേപോലെ തന്നെ ഒരു ക്രോസ് കണ്ടാമിനേഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, സ്റ്റോറേജ് ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഒരു പരിധിവരെ ഉറപ്പാക്കുകയും ചെയ്യാം. പാഴ്സൽ ഇപ്പോൾ വീട്ടിൽ, കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ബിസിയാണ്. ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ വർക്കിംഗ് ആണ്. വീക്കെൻഡ്സ് ആയാലും ലൈക്ക് നമുക്ക് കിട്ടുന്ന ടൈം എന്ത് ചെയ്യണം, ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം. റിലാക്സേഷനും ഇപ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ പറയാം അല്ലേ, ജെൻസി ടേംസിൽ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ പുറത്തെ ഫുഡിൽ, പുറമേ നിന്നുള്ള ഭക്ഷണത്തിൽ വളരെയധികം ആശ്രയിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്നത്തേത്. അപ്പോൾ ഒരു പാഴ്സലായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ 2 മണിക്കൂറിനകം തന്നെ അത് കഴിച്ചു തീർക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എനിക്ക് വന്ന ഒരു വൺ ഓഫ് ദ ഫുഡ് സേഫ്റ്റി കംപ്ലയിൻറ്റിൽ ഇതായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്തി വാങ്ങിച്ചിട്ട് അത് കഴിച്ചത് രാത്രി 8 മണിക്കാണ്. അതും ജസ്റ്റ് ആവി പോലത്തെ, സ്റ്റീം ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അത് ഈവൺ ആ ഇറച്ചിയിൽ, ചിക്കനിൽ ആ ഒരു തണുപ്പ് മര്യാദക്ക് മാറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മളൊരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ അതൊരു 2 മണി മുതൽ 8 മണി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറിൻ്റെ ഡിലേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഡിലേസ് വരുത്താതെ ഒരു പാഴ്സലായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഷവർമ പോലത്തെ സാധനങ്ങൾ, അതിൽ മയണൈസ് വളരെയധികം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കേരള ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ 2022 മുതൽ നമ്മുടെ കേരളത്തിലെ പച്ച മുട്ടയിൽ നിന്നുള്ള മയണൈസ്
1: നിരോധിച്ചിട്ടുണ്ട്.
0: പാസ്ചറൈസ്ഡ് എഗ്ഗീനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ പാസ്ചറൈസ്ഡോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗീനോ ആയിരിക്കണം. അല്ല എങ്കിൽ മുട്ടയില്ലാത്ത സോഴ്സുകൾ ഇപ്പോൾ വളരെയധികം ഉണ്ട്, ലൈക്ക് ബോയിൽഡ് പൊട്ടേറ്റോസ്, മിൽക്ക്, പാലൊരു സോഴ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എഗ്ലെസ് മയണൈസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ മയണൈസ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ, കാരണം മയണൈസ് ഒരു എമൾഷൻ, ഒരു ഇറ്റ്സ് എ ഡിപ്പ്, ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു ഡിപ്പാണ്, അതൊരു എമൾഷൻ കൂടിയാണത്. അപ്പോൾ പച്ചമുട്ടയിൽ നിന്നുള്ള മയണൈസിൻ്റെ പ്രശ്നം എന്താ? അതിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, സാൽമണല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാക്ടീരിയാസിൻ്റെ അംശം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? പെട്ടെന്ന് കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മയണൈസ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയാലും ശരി, ഇപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഉണ്ടാക്കിയാൽ, ഞാൻ പറയാനുള്ള ഓരോ 1 മണിക്കൂറിൽ മാറ്റണം എന്നാണ് പറയാറില്ലേ, ഒരു 1-2 മണിക്കൂർ മാക്സിമം ആ ഒരു ഇടവേളയ്ക്കുള്ള മയണൈസ് മാത്രം ചെറിയ ബാച്ചിൽ ഉണ്ടാക്കുക. ഉണ്ടാക്കിയ മയണൈസ് ഒരു ചില്ലർ സംവിധാനത്തിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ

0: റൂം ടെമ്പറേച്ചർ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ മഴക്കാലമാണ്, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ മേ ബി നമുക്കൊരു 26 എന്നൊക്കെ പറയാം. പക്ഷേ ചൂടുകാലം ആ സമയത്തേക്ക് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 34, 32, 33 ഇങ്ങനത്തെ താപനിലകളാണ്. ഈ താപനിലകളുടെ പ്രത്യേകത സൂക്ഷ്മരോഗാണുക്കൾ ഇപ്പം 26 ആയാലും 32 ആയാലും 34 ആയാലും ഡേഞ്ചേഴ്സ് സോണിലാണ് ഇരിക്കുന്നത്. ഈ മയണൈസിൽ സൂക്ഷ്മരോഗാണുക്കൾ, കാരണം പ്രോട്ടീൻ വളരെയധികം അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ്, മുട്ട എന്ന് പറയുമ്പോൾ തന്നെ പ്രോട്ടീനാണ്, പ്രോട്ടീൻ്റെ അംശം കൂടുതലാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ ഡേഞ്ചർ സോണിലധികം വെക്കാതെ അതൊരു ചില്ലിങ് കണ്ടീഷനിൽ വെക്കുക, അല്ലെങ്കിൽ ബെയിൻ മേരി പോലത്തെ, മാരി ബെയിൻ എന്ന് പറഞ്ഞാൽ ചൂട് ചെറുതായിട്ട് നമ്മൾ ബുഫേക്കൊക്കെ പോകുമ്പോൾ ചൂട് നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പോൾ കറീസ് ആൻഡ് ഗ്രേവീസ് ആണെങ്കിൽ ബെയിൻ മേരിയിലോ, ഡിപ്സ് ആണെങ്കിൽ ചില്ലറിലോ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
1: സ്മോൾ ബിസിനസ് ഓണേഴ്സിനും സ്ട്രീറ്റ് വെൻഡേഴ്സും അവർക്ക് ഈ ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ?
0: ആക്ച്വലി FSSA നിർബന്ധമായിട്ടും പറയുന്നുണ്ട് എല്ലാതരം ഭക്ഷ്യവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നവർക്കും എന്ത് വേണം, ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണമെന്നുള്ളത്. റീസെന്റ്ലി അതായത് 1 April 2026 മുതൽ പുതിയൊരു സിസ്റ്റം, പുതിയൊരു ഇത് നടപ്പിലായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അമെൻമെന്റ് വന്ന എന്താന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ബേസ് ചെയ്താണ് ഇപ്പോൾ എന്താ ലൈസൻസിങ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 1.5 crore താഴെ വിറ്റുവരവുള്ളവർ, പറഞ്ഞാൽ ഒരു വർഷം 1.5 crore താഴെയാണ് വിറ്റുവരവെങ്കിൽ ബേസിക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ. അതിപ്പോൾ മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ചെറുകിട മാനുഫാക്ചറേഴ്സൊക്കെ 1.5 crore താഴെ വരുന്നവരായിരിക്കാം. മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ, ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, റീറ്റെയിൽ ഷോപ്സ് ആയിക്കോട്ടെ, 1.5 crore താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ മതി. രജിസ്ട്രേഷന് മെയിൻലി ബേസിക്കലി നിങ്ങളുടെ മീൻസ് ആ ചെയ്യുന്ന ആളുടെ ആരാണോ മെയിൻ ഇൻചാർജ് അവരുടെ ഫോട്ടോ, ആധാർ കാർഡ്, പിന്നെ ആ ഷോപ്പ് മെയിൻലി വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആ പ്രൂഫ് ഓഫ് പ്രൊമൈസ് എന്ന് പറയും. അതായത് ആ ഷോപ്പിൻ്റെ ഇപ്പോൾ കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടാവാം, മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ലൈസൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഷോപ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടാവും, അവർക്ക് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി നിന്നോ ലൈസൻസ് ഉണ്ടാവാം. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്റ് ചെയ്ത് ഫോസ്കോസ് എന്നൊരു പോർട്ടലുണ്ട്, ആ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാം. 100 രൂപയാണ് ഫീസ് വരുന്നത് രജിസ്ട്രേഷന്. എത്ര വർഷമാണോ അവർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും വർഷം കൊടുത്തിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഈ പറയുന്ന ചെറിയ രീതിക്കുള്ള റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ ഈ രീതിക്ക് മതി. 1.5 crore മുകളിൽ പോകുന്ന സ്ഥാപനമാണെങ്കിൽ അവർക്കിപ്പോൾ സ്റ്റേറ്റ് ലൈസൻസാണ് ആവശ്യം. 1.5 crore മുകളിൽ എന്നാൽ 50 crore താഴെ അവർക്ക് സ്റ്റേറ്റ് ലൈസൻസാണ് ആവശ്യം. അതിനുവേണ്ട രേഖകൾ ഇത്തിരി കൂടി കൂടുതലാണ്. അതായത് ഷോപ്പിൻ്റെ ലോക്കൽ ബോഡി ലൈസൻസ്, അല്ലെങ്കിൽ റെൻ്റൽ അഗ്രിമെൻറ്റ് ബിൽഡിങ്ങിൻ്റെ, അതുപോലെ തന്നെ ലൈസൻസിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സ്കെച്ച്, വെള്ളം ഉപയോഗിക്കുന്നെങ്കിൽ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട്, അങ്ങനെ ഇത്ര കൂടി രേഖകൾ അതിൽ കൂടുതലാണ് വേണ്ടത്. 5000 രൂപയാണ് ഇപ്പോൾ ഫീസ് വരുന്നത് പ്രതിവർഷം. ഒരു വർഷത്തെ ഫീസ് 5000 രൂപയാണ്. 1.5 crore മുകളിൽ എന്നാൽ 50 crore താഴെ ടേൺ ഓവർ വരുന്ന മാനുഫാക്ചർ ആയിക്കോട്ടെ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഏതും ആയിക്കോട്ടെ. ഇനി 50 crore മുകളിൽ അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടത് സെൻട്രൽ ലൈസൻസ് ആണ്, മറ്റേ സ്റ്റേറ്റ് ലൈസൻസ് അല്ല. 50 crore മുകളിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈസൻസാണ് വേണ്ടത്. സെയിം രേഖകളാണ്, പക്ഷേ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് അതോറിറ്റി അല്ല, സെൻട്രൽ അതോറിറ്റി ആയിരിക്കും അത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. 7500 രൂപയാണ് അതിന് പ്രതിവർഷ ഫീസ് വരുന്നത്.
1: ഈ ഒരു ലൈസൻസിന്റെ കാലാവധി ഉണ്ടല്ലേ?
0: നമ്മൾ നമുക്ക് എത്ര ഇയേഴ്സ് ആണോ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്
1: അപ്പോൾ ഓരോ കാലാവധിക്ക് ശേഷം ഇങ്ങനെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും?
0: അത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് നമുക്ക് പ്രീ ലൈസൻസിങ് ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന മുന്നേ തന്നെ ഒരു പ്രീ ലൈസൻസിങ് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഓഡിറ്റ് അല്ല, നമ്മൾ ചെയ്യുമ്പോൾ അത് ഇൻസ്പെക്ഷനാണ്, ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്താണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഇയർലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഫ്രീക്വൻസി അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട് ഇൻസ്പെക്ഷൻസിന്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എത്താറുണ്ട്.
1: ഈ ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ടൊരു കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്താൽ ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ ലീഗൽ കോൺസിക്വൻസ് ആയിരിക്കും ഉണ്ടാവുക?
0: ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ എന്ത് കംപ്ലൈൻറ്റും ആയിക്കോട്ടെ, ഇപ്പോൾ ആ കംപ്ലൈൻറ്റിന് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ പോയിട്ട് അതിന് ഇൻസ്പെക്ട് ചെയ്യും പരാതിയുടെ ബേസിസിൽ. അപ്പോൾ ആ പരാതിയുടെ ഗ്രാവിറ്റി എന്ന് പറയും, അതായത് ആ സ്ഥാപനത്തിൽ പോയി കാണുന്ന കാര്യങ്ങൾ ഇത്രയും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറെ സാമ്പിൾ എടുത്ത് ലാബിൽ അയച്ച് ലാബിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും ഫർദർ ലീഗൽ ആക്ഷൻസ് എടുക്കുന്നത്. ഇനി അവിടെ ഷെഡ്യൂൾ 4 violations, അതായത് ക്ലീൻലിനെസ്സോ ഹൈജീൻ സാനിറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ അതിന് നോട്ടീസാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ്, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്, അതായത് ജില്ലയിലത്തെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ്

0: ഉണ്ടാവും. അവരുടെ പക്കല് ഇമ്പ്രൂവ്മെന്റ് നോട്ടീസിനോ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്യാം, ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ശുപാർശ ചെയ്യാം. ജില്ലയിലത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഫൈൻ ഇടുന്നത്. ഇനി അതല്ല, ഇതിനു മുന്നേയും ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്ന് ഒരു വട്ടം ഇവരോട് നിർദ്ദേശം കൊടുത്തതാണ്, വീണ്ടും പാലിക്കാതെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അഡ്ജുഡിക്കേഷൻ നടപടി പറഞ്ഞ കേസാണ് അത്. ആർ ഡി ഒ കോർട്ടിൽ, അതായത് സ്ഥലത്തെ ആർ ഡി ഒ സർക്കിളിനെ ബേസ് ചെയ്തായിട്ടുള്ള ആർ ഡി ഒ കോർട്ടിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ജില്ലാ ഓഫീസറാണ് അതിന് അപ്പം അഡ്ജുഡിക്കേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ശുപാർശ ചെയ്യാം. ജില്ലാ ഓഫീസറിന് അതിന് അനുമതി തരുന്നത്, അനുമതി തന്നാൽ അതിനനുസരിച്ച് അത് കേസായിട്ട് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇമ്പ്രൂവ്മെന്റ് നോട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പ്രൂവ്മെന്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ കണ്ട കാര്യങ്ങൾ ഒരു വീഴ്ചയാണ് എന്നാൽ ചെറിയ വീഴ്ചയാണോ അല്ല, ഇത്തിരി കൂടി ഹയർ വീഴ്ചയാണ് എന്നാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് നോട്ടീസായിട്ടും ശുപാർശ ചെയ്യാം. ഇമ്പ്രൂവ്മെന്റ് നോട്ടീസ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ കൊടുത്ത ശുപാർശ ചെയ്ത് ജില്ലാ ഓഫീസർ ഇഷ്യൂ ചെയ്താൽ 14 ദിവസം സമയം ഉണ്ടാവും. 14 ദിവസത്തിനകം അത് ശരിയാക്കുകയും ഫുഡ് സേഫ്റ്റി ഓഫീസർ വീണ്ടും അവിടെ പരിശോധനയ്ക്ക് വരും. വീണ്ടും ഇഷ്യൂ അവിടെ ഉണ്ട്, പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നെക്സ്റ്റ്, അതായത് കേസായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. ജില്ലാ ഓഫീസറാണ് അനുമതി തരുന്നത്. ഇനി ഫുഡ് പോയിസന്റെ കേസുകളിൽ മെയിൻലി നമ്മൾ സാമ്പിൾ എടുത്ത് ലാബിൽ അയച്ച് ലാബിൻ്റെ റിപ്പോർട്ടിലെ ബേസിസിലായിരിക്കും കുളം മുന്നോട്ട് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കേസിൻ്റെ എങ്ങനെ എന്താണോ നടക്കേണ്ട സാഹചര്യം അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഈ പറയുന്നവയിൽ ഏതായാലും ചെയ്യാം. ഇനി ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും ഒരു ഷോപ്പിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ല.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഫുഡ് സേഫ്റ്റിയോട് അനുബന്ധിച്ചിട്ടുള്ള അഭിമുഖമായിരുന്നു. ഈ ഒരു അഭിമുഖത്തിൽ നമ്മളോടൊപ്പം ഒന്ന് ചേർന്നിരുന്നത് ശംസ്യ മാമാണ്. വളരെ നന്നായിട്ട് വളരെ വിശദമായിട്ട് മാം ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തന്നു. താങ്ക് യു സോ മച്ച് മാം. അതിനോടൊപ്പം ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഭിമുഖം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: കുറിപ്പിന്റെ കണക്ക് പുസ്തകം.

വഴിക്കണക്കുകളിൽ വഴുതി വീണവരിൽ പലരും ജീവിതത്തിൽ മറക്കാതെ കണക്കുകൾ മനസ്സിലെങ്കിലും കോറിയിടുന്നവരാണ്. ഒന്നു തൊട്ട് എണ്ണാൻ തുടങ്ങിയ കാലം മുതൽക്കേ കാണുന്നതെല്ലാം എണ്ണങ്ങളാകും. ഒടുവിൽ ഓർമ്മയിൽ നിറഞ്ഞ പൂജ്യത്തിൽ നിന്ന് എത്ര പൂജ്യം എടുത്താലും പൂജ്യത്തിനോടൊത്ത് എത്ര പൂജ്യം കൂട്ടിവെച്ചാലും ഉത്തരം പൂജ്യം തന്നെ എന്ന അടിവരയിട്ട പുതിയ അറിവിന് മുൻപിൽ പലപ്പോഴും നാം നിസ്സഹായരാവാറുണ്ട്. മാസ ശമ്പളത്തിന്റെ കണക്കുകളിൽ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ജീവിത പ്രാരാബ്ധങ്ങളുടെ കണക്കുകൾ ഗൃഹനാഥൻ എന്നും നിരത്തുമ്പോൾ ചെയ്തു തീർത്തതിന്റെ കണക്കുകൾ അപ്പപ്പോൾ മാഞ്ഞുപോകുന്ന, ഇനി ചെയ്യാനുള്ളതിൻ്റെതു മാത്രം തെളിഞ്ഞു നിൽക്കുന്ന, ആർക്കുമറിയാത്ത വീട്ടമ്മമാരുടെ കണക്ക് പുസ്തകങ്ങൾ നാലു ചുവരുകൾക്കുള്ളിൽ തന്നെ തങ്ങി നിൽക്കും. ജീവിതത്തിന്റെ ലാഭനഷ്ട കണക്കുകൾ മാത്രം നോക്കി ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ? ആ ജീവിതം പകർത്തിയ സിനിമയാണ് കുറുപ്പിന്റെ കണക്ക് പുസ്തകം. വിനയചന്ദ്ര കുറുപ്പ് ഇന്ന് തിരക്കുള്ള ഒരു ഫാക്ടറി ഉടമയാണ്. ലോകോത്തര നിലവാരം പുലർത്തുന്ന പല കമ്പനികളുടെയും മാനേജിംഗ് പാർട്ണറായി സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളയാൾ. എന്നാൽ ഈ സ്ഥാനമാനങ്ങളും ഉയർന്ന ശമ്പളവും ഒന്നും അയാളിലേക്ക് അനായാസം വന്നു ചേർന്നവയല്ല. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയി അമ്മയും സഹോദരനും സഹോദരിയും പിന്നെ അമ്മാവനും മാത്രമായ കുടുംബം പട്ടിണിയിലും ദാരിദ്ര്യത്തിനും ഇടയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമാണ് അയാളുടെയും കുടുംബത്തിന്റെയും ഇന്നത്തെ ഉയർന്ന നിലവാരമുള്ള ജീവിത സാഹചര്യങ്ങൾ. ഒരു ഭാര്യയായി ഒരുപാട് കാലം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിനയന്റെ വിജയത്തിൽ അഭിമാനിക്കുന്ന സന്തുഷ്ടയായ അമ്മയാണ് ഒരർത്ഥത്തിൽ വിനയന്റെ ആത്മവിശ്വാസം. വിനയചന്ദ്രൻ വിവാഹിതനുമാണ്. ഭാര്യ വസന്ത വക്കീൽ ഭാഗം പൂർത്തീകരിച്ചതായിരുന്നെങ്കിലും ഭാര്യയെ ജോലിക്ക് വിടാൻ

0: വിനയൻ താൽപര്യപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പിണക്കങ്ങളുടെ പേരിൽ വസന്ത പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകാറ് പതിവാണ്. വിനയന്റെ അനിയനാണ് ശാന്തൻ. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാവാത്തതിനെ തുടർന്ന് പല പല ബിസിനസ്സുകൾ ചെയ്ത് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് അപ്ലയൻസസിന്റെ കട നടത്തുകയാണ്. പലപ്പോഴും സ്റ്റോക്ക് എടുക്കാൻ ആവശ്യമുള്ള പണം തികയാതെ വരുമ്പോൾ വിനയൻ അറിയാതെ അയാളുടെ സുഹൃത്തുക്കളെ ചെന്നുകണ്ട് പണം കടം മേടിക്കുന്ന പതിവും ശാന്തനുണ്ട്. അന്ന് വൈകിട്ട് തന്നെ ഈ വിവരം വിനയൻ അറിയാറുമുണ്ട്. പലപ്പോഴും വിനയനായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിൽ മാറി നിൽക്കുന്ന വസന്തയെ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക ശാന്തനാണ്. ഇരുവർക്കും ഒരു അനിയത്തി കൂടിയുണ്ട്, സതി. അവൾ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പഠിക്കുകയാണ്. വിനയന്റെ അമ്മാവൻ ഗംഗാധരനും ഇവരുടെ കൂടെ തന്നെയാണ് താമസം. പതിവ് പോലെ ടൗണിൽ ഇലക്ട്രിക് കടയിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോയ ശാന്തന് 5000 രൂപയുടെ കുറവ് വന്നു. വിനയന്റെ സുഹൃത്തിൽ നിന്ന് കാശ് കടം വാങ്ങി തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഈ കാര്യം അന്ന് വൈകിട്ട് തന്നെ വിനയന്റെ ചെവിയിലെത്തുമെന്ന് ശാന്തൻ അറിയാം. ചെറിയ ഒരു വാക്തർക്കത്തെ തുടർന്ന് വീട്ടിലേക്ക് പോയ വസന്തയുടെ അടുക്കലേക്ക് അയാൾ എത്തി.
1: കള്ളനും കൊള്ളക്കാരനൊന്നും ഓട്ടോറിക്ഷയൊന്നും ഇറങ്ങില്ലല്ലോ.
2: ചെറുതമേ, കൊടുക്കാനും വാങ്ങാനും ഉള്ളതാണല്ലോ കാശ്. ബന്ധുവും പരിചയമുള്ളിടത്തിൽ നമുക്കിതൊക്കെ സാധിക്കൂ. ചേട്ടന്റെ രണ്ട് കൂട്ടുകാരിൽ ഒരാളെ വെറും ഒരു ഡ്രൈവറായിട്ട് ഞാൻ എയർപോർട്ട് വരെ കൊണ്ടാക്കിയതാ. മറ്റൊരാളവിടെ മദ്യമിച്ച് ഛർദ്ദിച്ച് കിടന്നപ്പോ ഞാനാ തൂക്കിയെടുത്ത് വീട് വരെ കൊണ്ടാക്കിയത്. എന്തെങ്കിലും ഒരു പ്രയോജനം ഇവരെ കൊണ്ട് എനിക്കും വേണ്ടേ? ചെക്ക് കൊടുത്തിട്ടുണ്ട്, മടങ്ങായിരുന്നാ പോരെ.
3: അതൊന്നും എനിക്കറിയില്ല. ചേട്ടന്റെ സ്വഭാവം അറിയാലോ.
2: അറിയാം, ചേട്ടന്റെ സ്വഭാവം അറിയാം, ചേട്ടത്തിയമ്മയുടെ സ്വഭാവം അറിയാം. ചേട്ടന്റെ സ്വഭാവം സൈക്ക വയ്യാഞ്ഞിട്ടാണ് ചേട്ടത്തിയമ്മ ഇവിടെ വന്ന സൗന്ദര്യ പിണക്കം നടിച്ചു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ഒന്നും പറഞ്ഞിരിക്കലോ. ചേട്ടത്തിയമ്മേ, പൈസ മേടിച്ച രണ്ടുപേരും ഇന്ന് തന്നെ ചേട്ടനെ വിളിച്ച് വിവരം പറയും. ചേട്ടൻ എന്റെ നേരെ ചന്ദ്രാസ് ഇളക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വന്നാലും ശരി, ചേട്ടത്തിയമ്മ എന്റെ കൂടെ വന്നേ പറ്റൂ.
3: എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശാന്ത നോക്കണ്ട, ഞാനില്ലാത്ത കുറവ് ശരിക്കൊന്ന് അറിയട്ടെ.
2: അതിപ്പോ ഞങ്ങളാ അറിയുന്നത്. സ്പെഷ്യൽ കടുപ്പത്തിൽ ചായ, 40 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടുവെള്ളം, ഷേവ് ചെയ്യാനേ ബ്രഷിന്റെ തുമ്പത്ത് പേസ്റ്റ്.
1: താൻ വന്നോ സുഭദ്രേ? ശ്രീരാമന്റെ ലക്ഷണം വന്നിരിക്കുന്നു. സീനെ വിളിച്ചോണ്ടുവാൻ. നല്ല ചെണ്ട മുറിയൻ കപ്പയുണ്ട്, വെണ്ണ പോലെ വെന്തത്. എന്നാലും ഒന്നാം തരം കാന്താരി മുളക് ഒട്ടച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തിയും കഴിക്കുന്നോ?
2: വേണ്ട, എനിക്ക് ഇവിടെ പോണം.
1: എന്നാ താൻ പോയി വല്ല കോഴിയിറച്ചിയോ ആട്ടിറച്ചിയോ പന്നിയിറച്ചിയോ കഴിച്ചാ മതി. തന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല.
4: അപ്പോ ഇത്തവണത്തെ നിന്റെ വിരഹവാസം തീർന്നോ മോളെ? കേട്ടോ ശാന്ത, സാധാരണ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകാൻ ഈ പിണക്കവും മാറി താമസവും ഒക്കെ മതി. പക്ഷേ ഞങ്ങൾക്ക് യാതൊരു പിണക്കവും ഇല്ല. അവൾ ഇവിടെ നിന്നോട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നല്ലേ ഉള്ളു. ചെണ്ടമുറിയെ വിളിക്കുക, ഞാൻ ഇപ്പൊ വരാം.
2: ചെറുതമ്മേ, ഈ ലക്ഷ്മണ ഒരു ഉപകാരം ചോദിച്ചാ ചെറുതമ്മ ചെയ്തു തരുമോ? എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ചേട്ടൻ ഒന്ന് ഫോൺ ചെയ്യും.
3: അത് വേണമെങ്കിൽ ചെയ്യാം.
2: അങ്ങനെയാണെങ്കിൽ 9:00 to 9:05 ഇടയ്ക്ക് വിളിക്കണം. ചെറുതമ്മേ, ചെറുതമ്മയുടെ വിശ്വാസത്തിന് പുറത്തേ പോകുന്നത് മറക്കരുത്. 9:00 to 9:05 ഇടയ്ക്ക്.
0: അങ്ങനെ ശാന്തൻ തിരിച്ചു വീട്ടിലെത്തി. അപ്പോഴേക്ക് അമ്മയും അമ്മാവനുമെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ശാന്തനു വേണ്ടി സംസാരിക്കാൻ പോയ അമ്മാവന് വിനയന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ചെയ്തു.
5: നിങ്ങളൊക്കെയാണല്ലോ ഉപദേശികൾ. ആദ്യം ട്രാവൽസ് ഇട്ട് കൊടുത്തു, അങ്ങനെ എന്റെ കുറെ കാശ് പോയി. അത് കഴിഞ്ഞപ്പോ വീഡിയോ ഷോപ്പായി, അതും തൊലിച്ചു എന്റെ കുറെ കൂടെ കാശ് പോയി. ഞാനിനെ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം കൂടെ ചേർന്നാണ് ഇലക്ട്രിക് ഷോപ്പ് ഇട്ട് കൊടുത്തത്. ഇപ്പൊ എന്റെ പേരും പറഞ്ഞ് നാട് മുഴുവൻ നടന്ന് തെണ്ടുക. എന്താ മിണ്ടാതെ നിൽക്കുന്ന പടി പോലെ?
2: എന്തായാലും ഞാനും അവനോട് കാര്യമായിട്ട് സംസാരിക്കാം.
5: ഇങ്ങനെ എന്റെ അനിയൻ.
2: അമ്മാവ, വയറ് നിറഞ്ഞോ?
6: നിനക്ക് വേണ്ടി ചിൽഡ്രന്നല്ല ഞാൻ അവന്റെ വായെന്ന് കേട്ടോണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഞാൻ ജന്മം കൊണ്ട് നിങ്ങളൊക്കെ അമ്മാവനാ.
2: അമ്മാവ, അമ്മാവൻ അറിയില്ലേ, നമ്മുടെ കുടുംബത്തിൽ ഏതോ കാരണവന്മാരെ തെറ്റി പേരിട്ടതാ വിനയചന്ദ്ര കുറുപ്പെന്ന്. ഇല്ലാത്ത ഏക ഗുണം വിനയ.
6: ചെല്ലിയല്ലേ ഉള്ളത്, കയ്യോടെ മേടിച്ചു.
2: ഒന്നുമില്ല, അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരിക്കുക. 9:00 to 9:05 ഇന്ന് രാത്രി ഞാൻ കണ്ടിരിക്കും.

0: അല്ല ചേട്ടൻ വന്നേ അറിഞ്ഞില്ലായിരുന്നു. അല്ല ഞാനിവിടെ ഇല്ലായിരുന്നു, കോട്ടയം വരെ പൊരിക്കായിരുന്നു. അവിടെ ചെന്നപ്പോ നമ്മുടെ പഴയ പണിക്കര അച്ഛനെ കണ്ടു. അവർക്ക് ഭയങ്കര പരാതി, ചേട്ടനിപ്പൊ അവിടെ നിന്ന് വിളിക്കുന്നേ ഇല്ലെന്ന്. അല്ല ഞാൻ സ്റ്റോക്ക് എടുക്കാൻ ചെന്നപ്പോ ഒരു 5000 റുപ്പീസിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അവരുണ്ടായിരുന്നാലും ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നില്ല. ചെക്ക് കൊടുത്തിട്ടുണ്ട്
1: കേട്ടാ. ഒന്ന പോലെ വളം നല്ലോടാ നാണം കെട്ടാ.
0: ഫോൺ
2: അഭിനന്ദനങ്ങൾ, ആത്മാഭിമാനം സൂക്ഷിച്ചതിന്.

0: കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഒന്ന് ഫോണിൽ വിളിച്ച് അഭിമാനം കളഞ്ഞില്ലല്ലോ. സബാഷ്,
1: ഓ കണക്ക് പുസ്തകം തുറന്നു. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ?
0: ഓ, മാലയും പൊക്കെയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ നേരത്തെ പറയണം. നാളെ ഇവിടെ പൂക്കട ഒഴിവാന്നാ പറയുന്നത്. ആ കൊന്ന പോലെ
2: അങ്ങനെ ശാന്തന് വഴക്കും കിട്ടിയില്ല. വിനയന്റെയും വസന്തയുടെയും വഴക്ക് മാറുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ വസന്ത വിനയനരികിലെത്തി. വിനയന്റെ വീടും ജീവിതവും പഴയ പോലെയായി. ചിട്ടയും കാർക്കശ്യവും കുറച്ചു കൂടുതലായിരുന്നതുകൊണ്ട് തന്നെ ഓഫീസിൽ നിന്നെത്തുന്ന വിനയന്റെ രീതികൾ ദാ ഇങ്ങനെയൊക്കെയാണ്.
3: ഈ പെട്ടി
0: എന്റെ ഉച്ചയിലോട്ട് വെച്ചോ, കൊണ്ടുപോയി. ഈ ചെടികളൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നത്?
4: എല്ലാ ദിവസവും നനയ്ക്കുന്നുണ്ട്.
0: എന്ന് നനച്ചാ ഇങ്ങനെ വാടുവോ?
4: ഇപ്പൊ എല്ലാം കൃത്രിമല്ലടാ, ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ കാരണം ആഹാരത്തിൽ രാസവളം?
0: എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്?
4: ഇപ്പൊ വെള്ളത്തിൽ മുഴുക്ക ക്ലോറിനാ,
0: എന്തിനുമുണ്ടൊരു ന്യായീകരണം? നമ്മ വെള്ളത്തിൽ മുഴുക്കാൻ ക്ലോറിനാ. വീണ്ടും വീട്ടുമുറ്റത്തായോ വസ്ത്രാലങ്കാരം? കാരണമേ ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നനഞ്ഞ വസ്ത്രങ്ങൾ വീട്ടുമുറ്റത്തിടാൻ പാടില്ല എന്ന്. ഉണ്ടല്ലോ പറഞ്ഞ ഇഷ്ടം പോലെ സ്ഥലം. അല്ലെ ടെറസിന്റെ വണ്ടേ കൊണ്ടിട്, ഇത് കാറ് മുമ്പോട്ട് പോവുകയല്ലേ?
5: അത് നല്ല വെയിലുണ്ടായിരുന്നോണ്ട്
0: അതിനൊപ്പം കൊണ്ടോ ന്യായീകരണം.
5: നീ ഇങ്ങോട്ട് വാ.
0: അമ്മേ, ഈ വീട്ടിലെ ഓരോ ചെടിച്ചട്ടിയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ളതാ. അത് നോക്കി നടത്താൻ ആളില്ലാന്ന് വെച്ചാല്
5: അതിനൊക്കെ സമാധാനം ഉണ്ടാക്കാം. നീ അകത്തോട്ട് ചെല്ലേ.
0: ആ നീ പോന്നു.
5: ഇന്നലെ
0: ക്ലാസ് ഇല്ലേ?
5: രണ്ടു ദിവസം അവധിയുണ്ട്.
0: അപ്പൊ എപ്പോ പോവും?
5: മറ്റന്നാ പോവും. അവള് വന്നു കേറിയതേ ഉള്ളൂ. എപ്പോഴാ പോകുന്നെന്നാണ് ഉടനെ ചോദിക്കുന്നത്.
0: എന്തിനാമേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും? ആ നേരം ഹോസ്റ്റലിൽ നിന്നും പഠിക്കാൻ പാടില്ലേ?
5: ആ അവള് പഠിച്ചോളും, നീ പോയി കുളിച്ച് ഡ്രസ് മാറ്.
2: വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കൊണ്ട് വീട്ടുകാരിൽ നിന്ന് കുറച്ചകലം പാലിക്കണമെന്നൊക്കെയാണ് വിനയൻ ധരിച്ചു വെച്ചിരുന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നും എല്ലാവരോടും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറണമെന്നുമൊക്കെ വിനയനെ പറഞ്ഞു മനസ്സിലാക്കാൻ വസന്തയുണ്ട്.
0: എന്താമേ സുഖമാണോ?
5: അമ്മയ്ക്ക് എന്താടാ ഇവിടെ ഒരു സുഖക്കുറവുള്ളത്?
0: മതിയോ? അമ്മാവിന് സുഖമാണോ?
6: ആ
0: എടാ ശാന്ത, നിനക്ക് സുഖമാണോ?
6: അസുഖമൊന്നുമില്ല ഏട്ടാ.
0: ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് ഇവക്കൊന്ന് ബോധ്യപ്പെടണമെന്ന്.
5: അവള് പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് അവള് പറഞ്ഞിട്ടാ. എങ്കിലും നിന്റെ വായിന്ന് രണ്ട് വിശേഷം കേൾക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാ.
0: എന്നാ ഞാനൊരു വിശേഷം പറയട്ടെ?
5: ആ
0: കൊണ്ടോ. ഇത് എന്താണെന്ന് പറയാം?
6: ഇത് കഴുകൻ.
0: കഴുകനോ?
6: കഴുകനോ, മണ്ടത്ര എഴുന്നള്ളിക്കാതെ ട്രോഫി.
0: എടാ ഇതെന്താ സാധനം എന്ന് മനസ്സിലായോ?
6: സംഗതി കുറഞ്ഞ പിച്ചളാണെങ്കിൽ ഒരു 10-75 rupees കോപ്പുണ്ട്.
0: ജനിച്ച കാലം മുതലേ കുടുംബത്തിലെ സാധനങ്ങളൊക്കെ വിറ്റ് ജീവിച്ച നിങ്ങക്ക് അങ്ങനെ പറയാൻ പറ്റൂ?
6: അമ്മേ, അമ്മയ്ക്ക് ഇതെന്താന്ന് മനസ്സിലായോ?
5: എനിക്ക് മനസ്സിലായില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട്.
0: എന്നാല് ഗൾഫ് എയറില്. ഗൾഫ് എയർ എന്താന്ന് മനസ്സിലായോ?
6: വിമാനല്ലേ വിമാനം.
0: അത്രയെങ്കിലും വിവരം ഉണ്ടല്ലോ. ആ വിമാനത്തില് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ആളിന് കിട്ടുന്ന സമ്മാനം. ആ ഇനി സതി എവിടെ?
5: മുകളിലുണ്ട്.
0: അവളോടൊന്ന് സംസാരിച്ചേക്കാം.
2: പുറമേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരോടും അകമഴിഞ്ഞ സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നയാളാണ് വിനയൻ. എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നയാൾ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആരെയെങ്കിലും വഴക്കു പറഞ്ഞാലും അടുത്ത നിമിഷം അവരെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കും. തികഞ്ഞ ഗുരുഭക്തി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിനയൻ ഇപ്പോഴും തന്നെ പഠിപ്പിച്ച അധ്യാപകനെ ചെന്ന് കണ്ട് സംസാരിക്കാറുണ്ട്.
7: ഡൽഹി ബാംഗ്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞോ?
0: ഞാൻ ഇന്നലെ വന്നു.
7: ബാബാ,
0: മാസ്റ്റർ പറഞ്ഞ മാഗസീനൊക്കെ ഇതിലുണ്ട്.
7: നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ വന്നിരുന്നു. നല്ല ലക്ഷണമാ.
0: എന്താ മാസ്റ്റർ?
7: ഇവിടെ നിന്ന് 30 kilometers അകലെ വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്രമുണ്ട്. ആ വിവരങ്ങൾ ഞാൻ എഴുതിത്തരാം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നീയും ഭാര്യയും കൂടി അവിടെ പോകണം. അവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് ചൈന പ്രദക്ഷിണമാണ്. മുടങ്ങാതെ നീ അത് ചെയ്യണം.
0: എന്താ മാസ്റ്റർ കാര്യം?
7: എല്ലാം തേഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ലേ ഉള്ളൂ. ആ ദുഃഖം അതുകൊണ്ട് പരിഹരിക്കും. ഞാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ട്, അവനിപ്പോ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയാണ്. അവനും 15 years കുട്ടിയാണ്. ഏതോ ഒരു സ്വാമി ഉപദേശിച്ചതിന്റെ പേരില്ല അവൻ അവിടെ പോയതും ചൈന പ്രദക്ഷിണം. മെനഞ്ഞാന്ന് അവൻ ഭാര്യ

0: കുട്ടിയുമായി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് നിന്നെ പറ്റി ഞാൻ ഓർത്തത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല?
1: അങ്ങനെ ആവട്ടെ മാസ്റ്റർ.
0: നമ്മുടെ ശാന്തൻ എങ്ങനെ ഇരിക്കുന്നു?
1: ഒന്നും പറയണ്ട മാസ്റ്റർ, അവനാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇനിയും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടാനുണ്ടെന്ന് കരുതി അനിയൻ അങ്ങ് ജീവിക്കാന്ന് വെച്ചാൽ?
0: നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവനൊരു ദോഷവും അറിയില്ല. മറ്റുള്ളവരൊക്കെ നിന്നെപ്പറ്റി പറയുമ്പോ അവൻ അഭിമാനമാണ്. നിന്റെ ഫാക്ടറിയിൽ എന്തോ തൊഴിൽ പ്രശ്നം ഉണ്ടെന്ന് കേട്ടു.
1: ഒന്നും പറയണ്ട മാസ്റ്റർ, ഏതോ ഒരു തലതിരിഞ്ഞവൻ കൊടിയും പിടിച്ചിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ.
0: സൂക്ഷിക്കണം, ഒരുത്തൻ കുടി പിടിച്ചാൽ അവന് പറഞ്ഞാൽ മനസ്സിലാകും. കൊടിയുടെ എണ്ണം കൂടിയാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും.
1: ഇതങ്ങനല്ല മാസ്റ്റർ, എന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നൊരു തെണ്ടിയാണ് അവൻ. ആ അവനോട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊന്നും ഞാൻ അറിയുന്ന പ്രശ്നമേ ഇല്ല.
2: രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നതും വിനയന്റെ മറ്റൊരു നിർബന്ധമാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന്റെ മുഷിപ്പ് മാറ്റാൻ കോടതിയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തിരിച്ചു കയറണം എന്നത് വസന്തയുടെ വലിയ ആഗ്രഹമായിരുന്നു. എത്ര വഴക്കുണ്ടാക്കിയിട്ടും വിനയൻ അതിന് സമ്മതിക്കാത്തതിന്റെ ദേഷ്യം വസന്തയ്ക്ക് ഇപ്പോഴുമുണ്ട്. ആ പിണക്കം മാറ്റാൻ തന്നെ ഒടുവിൽ വിനയൻ തീരുമാനിച്ചു.
3: ഗോകുലവിലാസത്തിൽ പത്മനാഭൻ നായർ മകൾ ശ്രീമതി വസന്തകുമാരി സമക്ഷം, ശാന്തിവിലാസത്തിൽ കരുണാകരക്കുറുപ്പ് മൂത്തമകൻ വിനയൻ എന്നറിയപ്പെടുന്ന വിനയേന്ദ്രക്കുറുപ്പ് സമർപ്പിക്കുന്ന സങ്കട ഹർജി ഭവതിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അടിയൻ ബുദ്ധിമുട്ടി പൊട്ടൻതെരുവിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഈ കുടമുല്ല പൂക്കളെ അവിടുത്തെ കാർഗൂന്തലിൽ ഒന്ന് അണിയിക്കാനുള്ള അനുമതി ഒന്ന് തരണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നി.
4: വേണ്ട വേണ്ട, 8 വർഷത്തിനുള്ളിൽ കുറെ തവണ കാലൂന്നിയതാ പുതിയ ജീവിതത്തിലേക്ക്. ഈ മുല്ലപ്പൂവിന്റെ മണം മാറുമ്പോ നിങ്ങളുടെ മട്ടും ഭാവം മാറും.
3: ആ മട്ടും ഭാവം നീ ഇനി കാണണ്ട. ഉള്ള സമയങ്ങളവരെ നീ കോടതി പോയി പ്രാക്ടീസ് ചെയ്യടി. വിശ്വസിക്കാൻ വയ്യ അല്ലേ, ഈ മൂലാച്ചി നായരുടെ ഉള്ളിലും കൊച്ചു ഹൃദയമൊക്കെ ഉണ്ട്.
2: വിനയന്റെ ഫാക്ടറിയിൽ പുതിയ സ്റ്റെനോ ആയി കയറിയതാണ് ബീന. ചേച്ചിയുടെയും ഭർത്താവിന്റെയും കൂടെയാണ് ബീന താമസിക്കുന്നത്. തൊട്ടടുത്ത ആശുപത്രിയിൽ ഹെഡ് നഴ്സായി ജോലി ചെയ്യുന്ന ചേച്ചിയുടെ ഏക വരുമാനം കൊണ്ടായിരുന്നു ഇത്രയും നാൾ അവരെല്ലാവരും ജീവിച്ചിരുന്നത്. ചേച്ചിയുടെ ഭർത്താവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. അയാൾ ഒരു ദിവസം ശാന്തന്റെ ഇലക്ട്രിക്കൽ കടയിൽ ചെന്ന് വീട്ടിലെ കുറച്ച് ഇലക്ട്രിക്കൽ പണികൾ ഏൽപ്പിച്ചു. അത് ചെയ്തു കൊടുക്കാനായി ശാന്തൻ പിറ്റേന്ന് തന്നെ ബീനയുടെ വീട്ടിലെത്തി.
4: ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഭാര്യയും ഭർത്താവൊക്കെ ശരിയാ. മുമ്പൊരിക്കൽ ഇതുപോലെ ആരൊക്കെ വന്ന് പെയിന്റ് അടിച്ചു, കാശ് കൊടുത്ത ഞാനാ. പിന്നെ കുറെ പേർ വന്ന് പൈപ്പ് നന്നാക്കി, അതിന് ഞാനാ കാശ് കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ കാശൊന്നും പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരരുത്.
1: അലേജി, ഈ കാശ് ആശുപത്രി തമ്മിൽ എന്താ ബന്ധം?
4: ആ, ഞാൻ അവിടുത്തെ ഹെഡ് നേഴ്സാ.
1: ഓ,
5: നീ ഇത്തിരി വെള്ളം എടുത്തോ.
4: ചേട്ടൻ ഇതിന് രാവിലെ മുതൽ ഇങ്ങനെ കുടിക്കുന്നത്?
5: നിന്റെ ചേച്ചിക്ക് ഇല്ലാത്ത സ്നേഹമല്ലേ നിനക്ക് എന്നോട്? ഇതെന്റെ മോളാ.
1: ഇത്രയും വലിയ മോളുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല.
5: അങ്ങനത്തെ മോളല്ല, ഭാര്യയുടെ അനിയത്തി, എന്റെ മോള്.
4: ചേട്ടാ കൈയെടുക്ക്.
5: നിന്റെ ചേച്ചിനോട് പറയത്തില്ലോടി, പിന്നെയാണോ നീ?
4: ചേച്ചിയല്ല ഞാൻ.
5: ഇവൾ ആരാണെന്ന് അറിയാവോ? ഈ ജോലി കിട്ടിയ പിന്നെ ഇവക്ക് ഈ അഹങ്കാരം. ഇവക്ക് ആരാ ജോലി മേടിച്ചു കൊടുത്തത്? ഞാനാ. തനിക്കറിയാവോ വിനയേന്ദ്രക്കുറിപ്പിനെ? ആ സ്റ്റെനോയാ. സ്റ്റെനോ എന്ന് പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറി. പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ
4: അനാവശ്യം പറയരുത്. മറ്റാരെ പറ്റി പറഞ്ഞോ? അദ്ദേഹത്തെ പറ്റി പറയരുത്. അദ്ദേഹം അങ്ങനെയുള്ള ആളല്ല.
5: ഓ, അപ്പൊ പ്രൈവറ്റ് പ്രൈവറ്റാ. കുറ്റം പറയുന്നത് പോലും ദേഷ്യമാ. അറിയാവോ വിനയേന്ദ്രക്കുറിപ്പിനെ? ഫുൾ തന്നെയാ. രാവിലെ മുഖം കഴുകുന്നത് പോലും റമ്മില. എല്ലാം ഉണ്ടെന്നേ. അതുകൊണ്ടല്ലയോ എപ്പോഴും ഈ ടൂറിന് പോകുന്നത്. എല്ലായിടത്തും കീപ്പാ. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ജോലി നോക്കുന്ന നിനക്കെന്താ മോളെ? ഞാനൊന്ന് തോളിലേക്കായിട്ടപ്പോ ഇത്ര വലിയ പ്രശ്നം.

0: ബീനയുടെ അവസ്ഥ നേരിട്ട് കണ്ടു മനസ്സിലാക്കുകയും അവളുടെ വ്യക്തിത്വം തിരിച്ചറിയുകയും ചെയ്ത ശാന്തന് അവളെ ഇഷ്ടപ്പെട്ടുപോയി. ശാന്തൻ വിനയചന്ദ്രക്കുറുപ്പിന്റെ അനിയനാണെന്നൊന്നും ബീനയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അങ്ങനെ ബീനയും ശാന്തനും പ്രണയത്തിലായി.
1: ചേട്ടന്റെ സ്വഭാവം ഇത്തരത്തിലാണെന്ന് ബീനയ്ക്ക് ചേച്ചിയോട് പറഞ്ഞൂടെ?
2: എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഭർത്താവിനെ പറ്റി പറഞ്ഞ ഏതെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടുമോ? അതിന്റെ പേരിൽ അവരുടെ മനസ്സിൽ എന്നോട് വെറുപ്പ് തോന്നിയ പിന്നെ എന്റെ ഭാവി എന്താവും? അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ.
1: ഞാനൊരു വിടുവായനാന്നാ എല്ലാരും പറയുന്നു. അധികം വാചടിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ശരിയാ?
2: അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് വർത്തമാനം പറഞ്ഞേക്കാ ഇഷ്ടം.
1: എന്താ ഇഷ്ടം തോന്നാൻ കാരണം?
2: ശാന്തൻ റൊമാന്റിക് ആയതുകൊണ്ട്.
0: വിനയന്റെ ഭാര്യ വസന്ത വക്കീലായി പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. ഇടയ്ക്ക് വസന്ത സതിയെ ഹോസ്റ്റലിൽ പോയി കാണാറുണ്ട്. വിനയനും വസന്തയ്ക്കും മക്കളില്ലാത്തത് സതിയെയും അലട്ടാറുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് വസന്ത അപ്പോഴാണ് അറിഞ്ഞത്. ഒരു ഏടത്തിയമ്മയായിട്ടല്ല, എന്തും തുറന്നു പറയാൻ പറ്റുന്ന സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് വസന്തയെ ശാന്തനും സതിയും എല്ലാം നോക്കിക്കണ്ടത്. അങ്ങനെ ഒരു ദിവസം ബീനയുടെ ചേട്ടൻ ചേച്ചിയില്ലാതിരുന്ന നേരത്ത് അവളോട് അപമര്യാദയായി പെരുമാറി. കൃത്യസമയത്ത് ശാന്തൻ ഇടപെട്ടതിനാൽ ഒരു വലിയ അപകടം ഒഴിവായി. ശാന്തന്റെ പ്രേരണയിൽ അന്ന് തന്നെ ബീന അയാളോടൊത്ത് വീട് വിട്ടിറങ്ങി. ഈ വിവരം എങ്ങനെ വിനയനെ അറിയിക്കുമെന്ന് വീട്ടിലുള്ളവർ തലപുകഞ്ഞ് ആലോചിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി നല്ല സന്തോഷത്തോടെയാണ് അന്ന് വിനയൻ വീട്ടിലെത്തിയത്.
1: അമ്മ എന്താ വിചാരിച്ചത്? നമുക്കിന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്നെ ശ്വാസം മുട്ടിച്ച ബാംഗ്ലൂരിലെ സ്വാമിയുടെ കേസില്ലേ അമ്മേ, അതെനിക്ക് അനുകൂലമായിട്ട് ഇന്നലെ വിധിയായി. നിങ്ങൾ എന്താ അവിടെ? ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ?
3: ഓഫീസിലല്ല പ്രശ്നം, ഇപ്പോ വീട്ടിലാ.
1: വീട്ടിലെന്ത് പ്രശ്നം? അതിൽ ഇവർക്കെന്ത് കാര്യം?
4: ചേട്ടാ, ചേട്ടൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയരുത്. ഞാൻ ബീനയെ കല്യാണം കഴിച്ചു.

0: കല്യാണം ഈ വീട്ടിൽ ഞാൻ അറിയാതെയോ? ആരുടെ സമ്മതത്തോടെ?
1: ചേട്ടാ, ഇത്രയും കാലം എല്ലാ കാര്യം ഞാൻ ചേട്ടന്റെ സമ്മതത്തോടെ അല്ലേ ചെയ്ത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്വന്തമായി തീരുമാനമെടുത്തു.
0: സ്വന്തം തീരുമാനമോ? സ്വന്തം എന്ന് പറയാൻ നിനക്ക് എന്താടാ യോഗ്യത?
1: ഈ ഒരു തീരുമാനമെടുക്കാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വേണ്ട ചേട്ടാ. ഞാൻ വലിയ അപരാധമൊന്നും ചെയ്തില്ലല്ലോ. ചേട്ടനെ പോലെ ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, അത്രയല്ലേ ഉള്ളൂ.
0: ചേട്ടനെ പോലെയോ? എടാ, ചേട്ടൻ കല്യാണത്തിന് മുമ്പ് ജാതകം നോക്കി നോക്കിയോ? ചേട്ടന്റെ പെണ്ണിനെ ഇവിടെ അമ്മ പോയി കണ്ടു, അമ്മാവൻ പോയി കണ്ടു. നിന്റെ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് ആര് പോയി കണ്ടടാ? അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടിയാണ് കല്യാണം കഴിച്ചത്. അല്ലാതുള്ളൊരു ബന്ധത്തിന് ഞാൻ കല്യാണം അടങ്ങിയിരിക്കില്ല.
1: ചേട്ടന് വേറെ കണക്കൂട്ടിലുണ്ടായിരുന്നല്ലോ. ചേട്ടത്തെയുമെ കണ്ടു വന്ന ശേഷം ചേട്ടൻ എന്താ പറഞ്ഞത്? പെണ്ണിന് സ്വല്പം പ്രായ കൂടുതലുണ്ടെങ്കിലും 30 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, 100 പവന്റെ സ്വർണ്ണാഭരണങ്ങളിടും. ചേട്ടന് പേടിക്കാനൊന്നുമില്ലെന്ന്. എനിക്ക് സ്വർണവും വേണ്ട, റബ്ബറും വേണ്ട. എനിക്ക് ബീനെ ഇഷ്ടപ്പെട്ടു, ഞാൻ കല്യാണം കഴിച്ചു.
0: കല്യാണം ആര് കണ്ടടാ? എവിടാ താലി? കഴുത്തിൽ താലി കെട്ടാത്തൊരു കല്യാണത്തിന് ഞാൻ അംഗീകാരം കൊടുക്കില്ല. ഒരു കാര്യം കൂടി, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഞാനിതിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ പെൺകുട്ടി ഇവിടെ നടക്കണം. അമ്മാവൻ കൊടുത്തോ?
2: ഞാൻ വകുപ്പില്ലാ മന്ത്രിയാ.
0: അമ്മ കൊടുത്തോ? അമ്മേ വസന്തേ, അമ്മ കഴിഞ്ഞാൽ ഈ വീട്ടിൽ സ്ഥാനം എന്റെ ഭാര്യയ്ക്കാണ്. ഉത്തരവാദിത്തങ്ങൾ നിന്നെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ടൂറിന് പോകുന്നത്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നു എന്ന് പറയുന്ന ഈ സംഗതിക്ക് നീ അംഗീകാരം കൊടുത്തോ?
3: അതെ, ഞാൻ കൊടുത്തതാണ്. എന്നോട് ശാന്തം ചോദിച്ചു,

0: ഞാൻ വിളിച്ചോണ്ട് വരട്ടെ ഏട്ടത്തിന്ന്. കഴുത്തിൽ താലിയില്ലെന്നും പറഞ്ഞു. സാരമില്ല, ചേട്ടന്റെ സമ്മതം ഞാൻ വാങ്ങിക്കോളാമെന്നും പറഞ്ഞു.
1: ശാന്തൻ വീട്ടിൽ നിന്ന് പുറത്തായില്ലെങ്കിലും ഈ പ്രശ്നത്തിൽ വസന്തയും വിനയനും തമ്മിലകന്നു. ഇരുവരും തമ്മിൽ വഴക്കായാൽ സ്ഥിരം ചെയ്യാറുള്ളത് പോലെ വസന്ത സ്വന്തം വീട്ടിലേക്ക് പോയി. കുടുംബത്തിൽ വിള്ളലുണ്ടായതിന് കാരണം താനാണെന്ന ചിന്ത ബീനയെ ദുഃഖിപ്പിച്ചു. അതൊന്നും കാര്യമാക്കണ്ട എന്ന് ഉറപ്പു നൽകി അവളെ ശാന്തൻ പതിവ് പോലെ ജോലിക്ക് പറഞ്ഞുവിട്ടു, ചേട്ടന്റെ ഫാക്ടറിയിൽ തന്നെ. വസന്തയെ തിരിച്ചു വിളിക്കാൻ ശാന്തനും ബീനയും കൂടി ചെന്നെങ്കിലും ചേട്ടത്തി അന്ന് വന്നില്ല.
2: കേട്ടോമേ, ചേട്ടത്തി അമ്മയ്ക്ക് ഒരു പ്രത്യേക ഗ്ലാമർ അല്ല, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതിന്റെയാണ്. ഞങ്ങൾ ഇരിക്കുമ്പോ തന്നെ 5 കക്ഷികളാ വന്നത്. ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും നേരം വേണ്ടേ? പതിവില്ലാതെ വീടിന് മുമ്പിൽ ഒരു ബോർഡും, മിസ്സസ് വസന്ത MA LLB. ആ ഈ പോക്ക് പോയ ചേട്ടത്തി അമ്മ താമസിയാതെ സുപ്രീം കോടതി വരെ എത്തും.
0: കണ്ണമ്മേ, ചേട്ടത്തിയമ്മക്ക് കേസുമില്ല, ഒരു ചുക്കുമില്ല. ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കൂ.
2: ചേട്ടത്തിയമ്മ മനസ്സ് വിഷമിച്ചിരിക്കാന്നുള്ളത് ഇവിടെ പറയരുത്. മേപ്പടിയാനൊരു ധാരണയുണ്ട്, ചേട്ടത്തിയമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ സൂചിക്കണ്ട, ഇനി നമ്മൾ അങ്ങോട്ട് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവൂ.
3: ഷോക്ക് ട്രീറ്റ്മെന്റ്? ഞാൻ ഇനി എന്തെല്ലാം കാണണമെന്റെ ദൈവമേ.
1: ബീന ഫാക്ടറിയിൽ സ്റ്റെനോ ആയിട്ട് ജോലി ചെയ്യുന്നത് വിനയന് കണ്ടു നിൽക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ഇരുത്തി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി.
0: വിളിച്ചോ സർ.
2: ആ വിളിച്ചു. പ്ലെയിനിൽ യാത്ര ചെയ്ത പരിചയം ഉണ്ടോ?
0: ഇല്ല.
2: നാളെ ഒന്ന് പ്ലെയിനിൽ കയറേണ്ടി വരും. നാളെ നിങ്ങളൊന്ന് ബാംഗ്ലൂർ വരെ പോണം.
0: ഞാൻ ഒറ്റയ്ക്ക്?
2: ഒറ്റയ്ക്കല്ല, കൂടെ ഞാനും ഉണ്ട്.
0: എന്തിനാ സാർ ബാംഗ്ലൂർ പോകുന്നത്?
2: അത് ബോസിനോട് ചോദിക്കാനുള്ള അധികാരം ഒരു സ്റ്റെനോയ്ക്കില്ല. കൂടെ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. 2 ദിവസം ഞാൻ മടങ്ങി വരാം.
0: ഞാനും ചേട്ടനും കൂടെ വരാം.
2: ഞാനും ചേട്ടനും കൂടോ? ഇത് ഹണിമൂണൊന്നുമല്ല, ബിസിനസ് ട്രിപ്പാണ്. ആലോചിക്കാൻ സമയമില്ല.
0: എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്.
2: ഗുഡ്, എങ്കിൽ നിങ്ങൾക്ക് പിരിയാം. ഒരു സ്റ്റെനോയ്ക്ക് അവിടെ വലിയ ക്ഷാമമൊന്നുമില്ല. ഞാൻ ചെയ്യേണ്ടത് നിങ്ങളെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും അന്തസ് നിങ്ങൾ രാജി എഴുതി തരിക എന്നുള്ളതാണ്. എന്തു പറയുന്നു?
0: ഞാൻ രാജി എഴുതി തരാം സാർ.
2: കുട്ടി, എന്റെ അനിയന്റെ ഭാര്യ എന്റെ ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. വീട്ടിലാരും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്കെങ്കിലും അത് മനസ്സിലാക്കിക്കൂടെ?
1: വിനയന്റെ ആ മനസ്സ് കാണാൻ പതിവ് പോലെ ആർക്കും കഴിഞ്ഞില്ല. സ്നേഹമില്ലാത്ത, ആരെയും വകവെക്കാത്ത മൊരടനായ കുടുംബനാഥനായിട്ടെ അയാളെ മറ്റുള്ളവർ നോക്കിക്കണ്ടുള്ളൂ. തന്റെ പ്രവൃത്തിയെ അമ്മ ചോദ്യം ചെയ്യുക കൂടി ചെയ്തപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി.
0: നീ അവളെ പിരിച്ചുവിട്ടോ?
2: അവൾ സ്വയം പിരിഞ്ഞു പോയതാണ്. പിന്നെ എങ്ങനെ അമ്മയുടെ വായി ആ വാക്ക് വന്നേ, പിരിച്ചുവിട്ടു? അപ്പൊ അതാരോ തിരിച്ചു വിട്ടാണല്ലോ.
0: എന്നാ അങ്ങനെ തന്നെ? എന്താ കാര്യം?
2: അത് ഓഫീസ് കാര്യം, അമ്മ രണ്ട് ആവശ്യമില്ല. ഈ ഓഫീസ് കാര്യം കുടുംബകാര്യവും ദേവി അത് അമ്മയെങ്കിലും കൂട്ടി കുഴക്കാതിരിക്കണം. ഇവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. എന്റെ സ്തനോയെ എന്റെ അനുവാദം കൂടാതെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരിക, എന്നിട്ട് വീണ്ടും കൊണ്ടുവന്ന് എന്നെ മുമ്പിൽ കൊണ്ടിരുത്തുക സ്തനോ ആയിട്ട്. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ചേട്ടന്റെ സമ്മതം ഒന്നും ആവശ്യമില്ല. ഇനി കല്യാണം കഴിഞ്ഞാലും അവളെ തന്നെ മുമ്പിൽ കൊണ്ടിരുത്താൻ എനിക്കൊട്ട് പേടിയില്ല. അണ്ണാക്കി അവരെ കൈയിട്ട് വെച്ച് കടിച്ചു എന്ന് പറയാൻ അമ്മയെടുത്ത്. ഇവിടെ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങളാ മുഖ്യം. എന്റെ ഭാര്യയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അനിയനാണെങ്കിലും ഞാനിവിടെ ഓരോ ദിവസം മനസ്സുകൊണ്ട് ഉരുകുക. ഭാര്യ ഇവിടെ കെട്ടിയെടുത്ത് പോയിരിക്കുക, നാട്ടുകാരുടെ കേസ് വാദിക്കാനായിട്ട്.
0: എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇപ്പൊ എന്താ നിന്റെ ഉദ്ദേശം?
2: സ്വയം ശിക്ഷിക്കുക.
0: 4 തൂണും ഒരു മേൽക്കൂരയുള്ള അച്ഛന്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ മനസ്സമാധാനം ഉണ്ടായിരുന്നു.
2: അതെ അമ്മേ, ഞാൻ ഈ ഉണ്ടാക്കിയതൊന്നും നിങ്ങൾക്ക് യാതൊരു വിലയില്ല. നിങ്ങൾക്കിപ്പോഴും ആ 4 തൂണും മേൽക്കൂരയുമാണ് മുഖ്യം. രാത്രി ഉറക്കവിളച്ചിരുന്ന് കഷ്ടപ്പെട്ട് ഞാനിതെല്ലാം ഉണ്ടാക്കിയതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം ബ്ലഡ് പ്രഷർ.
1: ആ ദേഷ്യത്തിലും വിഷമത്തിലും അയാൾ ഇനി വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് വിനയൻ അമ്മയോടൊത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്മ ആ വീട്ടിൽ നിൽക്കില്ല എന്ന തീരുമാനം അമ്മയും വിനയനെ അറിയിച്ചു. അതിനുള്ള

0: ഓം വഴിയും വിനയൻ കണ്ടെത്തി. പിറ്റേന്ന് കൃത്യസമയത്ത് ഉച്ചയൂണിനായി അയാൾ വീട്ടിലെത്തി. പക്ഷേ കൂടെ അയാൾ പുതിയതായി നിയമിച്ച ജോലിക്കാരനും ഉണ്ടായിരുന്നു. അയാൾക്കായി ഭക്ഷണം പാചകം ചെയ്യാനും അയാളുടെ കാര്യങ്ങൾ നോക്കാനും ഇനി മുതൽ വിനയന്റെ കൂടെ അലിഖാനും ഉണ്ടാകും. കോളേജിൽ പഠിക്കുന്ന സതിക്ക് ഒരു കാമുകനുണ്ട്, ഗിരീഷ്. ചേട്ടനെ കുറിച്ച് അവൾ ഗിരീഷിനോട് പറയാറുണ്ട്. ചേട്ടൻ വിചാരിക്കണ പോലെ കാര്യങ്ങളെല്ലാം നടക്കണം. അതുമാത്രമാണ് അവൾ ചേട്ടനിൽ കണ്ട ആകെയുള്ള കുഴപ്പം. നാളിത്ര കഴിഞ്ഞിട്ടും വസന്ത സ്വന്തം വീട്ടിൽ തന്നെയാണ്. അവരുടെ പ്രശ്നം നീണ്ടുപോകുന്നതിൽ എല്ലാവരും സങ്കടപ്പെട്ടു. ഒടുവിൽ അവരെ ഒന്നിപ്പിക്കാൻ ശാന്തനും വീനയും കൂടി ചില ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. എങ്കിലും അതൊന്നും അത്ര കണ്ട് ഫലവത്തായില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ വിനയന് ഒരു ഫോൺ കോൾ വന്നു.
1: ഹലോ വിനയനിയർ, ആരാണ്?

0: നിങ്ങൾ ആരാന്ന് പറയണം?
1: പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയോ?
0: ആ, എനിക്ക് ഇത്രയേ മയുള്ളൂ.
1: ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്?
0: അതെ.
1: അലക്കി തേച്ച മുണ്ടുടുത്ത് നെറ്റിയിൽ ചന്ദന കുറിയുമായി കോളേജിൽ വന്നിരുന്ന വിനയനെ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളെ എല്ലാവരും അന്ന് പട്ടരുന്നല്ലേ വിളിച്ചിരുന്നത്?
0: അതെ. ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ.
1: ഞാൻ ആരാണെന്ന് പറയാം, ഞാൻ ഇപ്പൊ വിളിച്ചത് ശല്യാണ്.
0: അങ്ങനൊന്നുമില്ല.
1: അടുത്തുണ്ടോ?
0: ഇല്ല, അവള് ബാത്റൂമില്ല. ആദ്യം കുറച്ചാലും പ്ലാനിംഗ് ആയിരുന്നു, അടുത്ത കാലത്ത് രണ്ട് പോർഷനായി. എന്നിട്ടാ അവനെ വിളിച്ചത്? തെറ്റൊന്നുമില്ല. അത് വിളിക്കുന്ന ആളിന്റെ ഇഷ്ടമല്ലേ. അങ്ങനൊന്നുമില്ല, ഒമ്പതരക്കും പത്തിനോടൊക്കെ വിളിച്ച് എന്നെ തന്നെ കിട്ടും. ഭാര്യ അടുത്തുണ്ടായോണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ദേവരെ?
2: ആ ഫോൺ കോൾ വിനയനിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. കുറെ നാളുകൂടി തുറന്നു സംസാരിക്കാൻ ഒരാളെ കിട്ടിയ പോലെ വിനയന് തോന്നി. ആ ഫോൺ കോളിൽ ഒരു സാന്ത്വനത്തിന്റെ സ്വരം അയാൾ കണ്ടെത്തി. ഒരു ദിവസം സതിയെ കാണാൻ ഹോസ്റ്റലിലെത്തിയ വസന്ത അവിടെ ഗിരീഷനെയും കണ്ടു. അങ്ങനെ സതിയും ഗിരീഷുമായിട്ടുള്ള ബന്ധം വസന്ത അറിഞ്ഞു. എങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ വസന്ത തയ്യാറായിരുന്നു. ഉച്ചയൂണ് വാങ്ങിക്കാൻ വിനയൻ അലിഖാന് പണം കൊടുത്ത് പറഞ്ഞുവിടുമെങ്കിലും അയാൾ ഹോട്ടലിന് പകരം വിനയന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഊണെടുക്കാറ്. വെറുതെയൊന്നുമല്ല, ഊണിന്റെ കാശ് അമ്മാവൻ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാറുമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പണം കൊടുത്ത് ഭക്ഷണം വാങ്ങിക്കേണ്ട ഒരവസ്ഥ. അങ്ങനെയിരിക്കെ വിനയന്റെ ഫാക്ടറിയിൽ തൊഴിലാളി പ്രശ്നം രൂക്ഷമായി വന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും നടുവിലും അമ്പലത്തിൽ നേർന്ന ശയന പ്രദക്ഷിണം കൃത്യ ദിവസത്തിൽ തന്നെ ആചരിക്കാൻ വിനയൻ മറന്നില്ല. വസന്തയുടെ അഭാവം അയാളെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു. യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന ശാന്തൻ അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വിനയനെ വിളിച്ചെങ്കിലും അയാൾ സഹകരിച്ചില്ല. ആ ദേഷ്യത്തിൽ ബീനയോടൊത്ത് വീട്ടിൽ നിന്നിറങ്ങാൻ തന്നെ അയാൾ തീരുമാനിച്ചു. കുടുംബം ഭിന്നമാകുന്നതിൽ മനം നൊന്ത് അലിഖാനും വിനയനെ ധിക്കരിച്ചിറങ്ങി. വൈകിട്ട് വീട്ടിലെത്തിയ വിനയന് അമ്മാവൻ അയാളുടെ അമ്മ എഴുതിയ കത്ത് കൊടുത്തു.
3: ഒരു നിലവിളക്കും നെറ്റിയിൽ തൊടാൻ അല്പം ഭസ്മവും ഉണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് തൃപ്തിയായി. പിന്നെ അല്പം മനസമാധാനം, അതുള്ളിടത്ത് ഈ അമ്മ ജീവിച്ചുകൊള്ള. നീ അമ്മയെപ്പറ്റി അന്വേഷിക്കുകയോ ഓർത്ത് വിഷമിക്കുകയോ വേണ്ട.
0: ഇത്രയും കാലം കഷ്ടപ്പെട്ട എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. എനിക്കറിയാം അമ്മ ശാന്തന്റെ വീട്ടിൽ പോയിരിക്കുക. അതിന്റെ പേരിൽ ഞാൻ ആ വീട്ടിൽ പോവുമല്ലോ. അമ്മയോടുള്ള എന്റെ സ്നേഹം വെച്ച് എന്നെ ആരും മുതലാക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ആ വീട്ടിൽ

0: പോവാനും പോകുന്നില്ല, പോകുന്നവരെല്ലാം പോട്ടെ.
1: ഞാനും പോവാണ്.
2: ഇനി എനിക്ക് എന്താ അവിടെ സ്ഥാനമുള്ളത്? പൊടപ്പറന്ന ഉള്ളേന്റെ പേരില എനിക്കൊരു അമ്മാവസ്ഥാനം കിട്ടിയത്. ആ സ്ഥാനത്തിന്റെ പേരില ഇത്രയും നാൾ ഞാൻ അവിടെ ജീവിച്ചു പോകുന്നത്. ഇനി ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാ. ഞാൻ പോകുന്ന ഒറ്റയ്ക്കുമല്ല. രാജമേ,
0: എല്ലാരും കൂടി ഒരുമിച്ച് തന്നെ അങ്ങ് തോൽപ്പിക്കാറങ്ങിയിരിക്കാണല്ലേ.
2: ഇവിടെ ആർക്കും ആരും തോൽപ്പിക്കണമെന്നില്ല. ജീവിച്ചാ മതി. എനിക്കിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾക്കും ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു.
0: എന്തിനും പണ്ടേ നിങ്ങൾക്കുണ്ടല്ലോ ഒരു ന്യായീകരണം. എങ്കിലും ഈ പ്രായത്തിൽ നാട്ടുകാരെ ചിന്തിക്കും നോക്കണ്ടേ?
2: നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ടിയാ. നിന്റെ കണ്ണടക്കൂടെ നീ നോക്കുമ്പോ ഞങ്ങൾ ഒന്നിക്കുന്നത് മധുവിനു വേണ്ടിയാണ് തോന്നും. വയസ്സ് 56 നാളെ ഈ ചന്തിയിലൊരു കുരു വന്നാൽ ആര് നോക്കൂടാ? നീ നോക്കൂ. അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഈ ബന്ധത്തിന്. ഇറങ്ങി വാടി.

0: അങ്ങനെ ആ വലിയ വീട്ടിൽ വിനയൻ തനിച്ചായി. എന്നും നിരത്താറുള്ള കണക്ക് പുസ്തകത്തിലെ കണക്കുകൾക്കിടയിൽ അയാൾ അളവറ്റ് സ്നേഹിച്ച മനുഷ്യരെല്ലാവരും അയാളെ തള്ളിപ്പറഞ്ഞു. പുറത്തു കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കുമൊക്കെയുള്ളിൽ ആരെയും കാണിക്കാതെ വെച്ച സ്നേഹത്തിന്റെ അലകൾ ആരും കണ്ടില്ല. അല്ലെങ്കിലും ഈ സ്നേഹവും കരുതലുമൊക്കെ പ്രകടിപ്പിക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുക? വിനയന്റെ അമ്മ പോയത് വസന്തയുടെ വീട്ടിലേക്കായിരുന്നു. പിറ്റേന്ന് ശാന്തൻ വിനയനെ കണ്ടു.
1: ഓഫീസും കുടുംബവും കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. സന്ധി സംഭാഷണത്തിന് യൂണിയന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് തീരുമാനിച്ചു? 12 ഡിമാൻഡ്സ് ഉണ്ട്. അതിൽ 4 ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നറിഞ്ഞു. പക്ഷെ അത് അനുവദിച്ചു പറ്റൂ.
2: ഇല്ലെങ്കിൽ
1: സന്ധിയില്ലാത്ത സമരം. വാശി അമ്മയോടാകാം, ഭാര്യയോടാകാം, അനിയനോടാകാം, വേണ്ടി വന്ന സ്റ്റെനോയോടും ആകാം. പക്ഷെ തൊഴിലാളികൾ അവരെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ മുട്ടുകുത്തി. എല്ലാവരുടെ കയ്യിലും ഓരോ കണക്ക് പുസ്തകം ഉണ്ടെന്ന് മനസ്സിലാക്കുക.
2: എന്ത് വേണമെങ്കിലും ആവാം, എന്റെ തലവനിക്കുന്നവരായിരിക്കട്ടെ.
1: എങ്കിലും ഇതിൽ ഒപ്പിടണം. ഇത് കാണിച്ചാൽ അവർ ശാന്തരായേക്കും.

0: മിസ്റ്റർ ശാന്തൻ, ഞാൻ ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ട് നിയമപരമായി അതിന് യാതൊരു സാധ്യതയില്ല. ഈ കമ്പനിയുടെ ഏത് പോളിസി തീരുമാനത്തിനും ഇനി ഒരാളിൻ്റെ ഒപ്പുകൂടെ ആവശ്യമുണ്ട്.
1: ദൈവം തമ്പുരാൻ്റെ ചോദിച്ച് മറ്റാരുടെ ഒപ്പം ഞാൻ വാങ്ങിച്ചോളാം.
0: ഒപ്പിടണം മിസ്റ്റർ ശാന്തൻ.

0: ഇക്കരട്ട് നീ നടന്ന കാലം മുതൽ ഈ കമ്പനിയുടെ ആദായത്തിന്റെ പകുതി ഞാൻ നിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കണക്കുകൾ വേണമെങ്കിൽ പരിശോധിക്കാം. എന്നുണ്ടാവില്ല ഞാൻ ഈ പെട്ടിക്കൊണ്ടിറങ്ങുന്നത് എന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ലോകം കീഴടക്കാനാണെന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷേ എന്റെ ഈ കൊച്ചുകുട്ടി ഞാൻ കൊണ്ടുവന്നിരുന്നത് എന്റെ കൊച്ചു കുടുംബമായിരുന്നു. സ്വന്തം അനിയന്റെ മുന്നിൽ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിടേണ്ട ഗതികളുമസ്ഥിതിക്ക് എനിക്കിനൊന്നും ആവശ്യമില്ല. ഈ കമ്പനിയെ സംബന്ധിച്ച് നിനക്ക് സ്വയം തീരുമാനിക്കാം. കണക്കുകൾ തീർക്കാം, അവകാശങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ എന്ത് ചെയ്യാം?
1: ചേട്ടാ, ചേട്ടനോട് ക്ഷമിക്കണം.
0: പിരിഞ്ഞു പോകുന്നൊരാളെന്ന് എനിക്ക് പറയുകയാണ്.

0: അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. നമ്മുടെ അമ്മ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ ഭാര്യ വാശിയൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ചേട്ടത്തിൻ്റെ ഒരു പാവമാണ്. ഒരു സഹായത്തിന് നീ കൂടെ ഉണ്ടാവണം.
1: ചേട്ടൻ, ഞാൻ അറിയാതെ.
0: നീ ഒന്നും പേടിക്കണ്ട, നിനക്ക് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. നാം തമ്മിൽ ഇനി കണ്ടില്ലെങ്കിലും നാളെ ചെറ്റപ്പാന്ന് വിളിച്ച് ശല്യപ്പെടുത്താനും അവകാശം ചോദിക്കാനും ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ പോലും നിന്നിട്ടില്ലല്ലോ.
2: ഒരു പക്ഷേ അന്ന് ആദ്യമായിട്ടായിരിക്കണം ശാന്തൻ തന്റെ ചേട്ടന്റെ മനസ്സറിയുന്നത്. വിനയനെ മുറിവേൽപ്പിക്കണമെന്ന് യഥാർത്ഥത്തിൽ ആരും ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹം കൊണ്ട് അവർ നിർമ്മിച്ചെടുത്ത അവരുടെ ചെറിയ ലോകം സുന്ദരമാക്കുക പ്രിയപ്പെട്ടവരുടെ സന്തോഷത്തിന് തോറ്റുകൊടുക്കുന്നതാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ തോൽവിയുടെ മധുരം വിനയനെ അറിയിക്കാനുള്ള വസന്തിയുടെ ചെറിയ ശ്രമമായിരുന്നു വാസ്തവത്തിൽ ഇതെല്ലാം.
0: ഇത്രയും കാലം എന്നെ വിളിച്ചതിനും എന്റെ മനസ്സിനണങ്ങുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചതിനും നന്ദി. ഇനി നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കരുത്, ഞാനിവിടെ ഉണ്ടാവില്ല. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മദ്രാസിലേക്ക്. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും എന്റെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. എന്നോടൊപ്പം എന്റെ ഭാര്യയൊന്നുമില്ല. എന്റെ അമ്മ പോയി, അമ്മാവും പോയി, ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്ന അനിയനും പോയി. ഇപ്പൊ എന്നോടൊപ്പം തുടലിട്ടൊരു പട്ടി മാത്രമേ ഉള്ളൂ. തൽക്കാലം പൂട്ടിയിടും, വേണ്ടി വന്ന വിൽക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാ
3: കൊള്ളാം.
0: നിങ്ങളത് പറയാൻ പാടില്ല. എന്റെ ഭാര്യ നല്ലവളാണ്. ഞാൻ എല്ലാവരെയും എന്റെ ഇഷ്ടത്തിലേക്ക് വലിച്ചടയ്ക്കാൻ ശ്രമിച്ചപ്പോ എന്റെ ഭാര്യ ശ്രമിച്ചത് എല്ലാവരുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്.

0: റിസീവറിന്റെ മറ്റേ അറ്റത്തു നിന്ന് വസന്ത കണ്ണീരൊഴുക്കി. അതെ, വിനയനെ വിളിച്ചു സംസാരിച്ചിരുന്ന അയാൾക്ക് പോലും അജ്ഞാതയായിരുന്ന അയാളുടെ ആ പഴയ സുഹൃത്ത് വസന്ത തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ മദ്രാസിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ വിനയനെ ഒരു ട്രാവലർ വഴിയിൽ തടഞ്ഞു. അതിനുള്ളിൽ അയാളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു. വിനയന്റെ അമ്മ അയാളെ അവർക്കരികിലേക്ക് വീണ്ടും ക്ഷണിച്ചു.
1: നീ എങ്ങോട്ട് പോകുന്നു? ഒന്നും അറിയാത്ത, പാകത വന്നിട്ടില്ലാത്ത ശാന്തനെയെല്ലാം ഏൽപ്പിച്ചിട്ട് പൈസായി ഈ എന്നെയും നിനക്കായി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയെ അനാഥരാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു കുഞ്ഞേ?
2: അമ്മേ, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട്.
1: വേണ്ട, മേലാലി കണക്ക് പറയരുത്. നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മളല്ല പറയേണ്ടത്.
2: ഓർമ്മയായ കാലം മുതൽ അമ്മ എത്ര തവണ എന്റെ ചെവി പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ 10 മാസം ചുവന്ന പെറ്റതെന്ന്. അത് കണക്കല്ലേ അമ്മേ? ആ കണക്ക് കേട്ടിട്ട് ഞാനമ്മയെ കൂടുതൽ സ്നേഹിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അല്പം കണക്ക് പറഞ്ഞപ്പോ എന്താ അമ്മ എല്ലാരും കൂടെ ഞാൻ ഒറ്റപ്പെടുത്തി കളഞ്ഞത്?
1: നീ വണ്ടിയിലോട്ട് കയറ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മുതൽ നമ്മുടെ വീട്ടിൽ കണക്ക് പുസ്തകമൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചങ്ങ് തീർക്കുക, എന്നിട്ട് സന്തോഷമായിട്ടങ്ങ് ജീവിക്കുക. അങ്ങനാണെങ്കിൽ വീണയുടെ കാര്യം അമ്മ ഇപ്പൊ തന്നെ തുറന്നു പറയണം. ഞാനെന്തിനാ പറയുന്നത്? അത് അവൻ തന്നെ ചേട്ടനോടങ്ങ് പറയട്ടെ.
2: അമ്മ തന്നെ പറഞ്ഞാൽ മതി.
1: ചേട്ടനൊരു വലിയ സ്ഥാനം കിട്ടാൻ പോകുന്നു. വീണയ്ക്കാണ് അവന്റെ ക്രെഡിറ്റ്.

ഉള്ളത് എന്നാണ് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അവിടെ ആരും ഒറ്റപ്പെടില്ല. നിസ്വാർത്ഥ സ്നേഹത്തിന് അതിർവരമ്പുകൾ കൽപ്പിക്കാത്തയൊരിടം. നന്നേ ചെറുപ്പത്തിൽ സാഹചര്യങ്ങൾ മൂലം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനായും ഏറ്റെടുത്ത് സ്വന്തം സന്തോഷങ്ങൾ വേണ്ട എന്ന് വെച്ച് ജീവിതത്തിന്റെ വലിയ ഒരു പങ്കും ജീവിച്ചു തീർക്കുന്ന വിനയചന്ദ്രന്മാർ ഒരു കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ നേർക്കാഴ്ചയാണ്. ആരെയും അറിയിക്കാതെ ഉത്തരവാദിത്തങ്ങളെല്ലാം സ്വയം നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാതെ ഉള്ളിൽ വീർപ്പുമുട്ടുമ്പോൾ പുതുതലമുറ അവരെ മനസ്സിലാക്കിയെന്നു വരില്ല. കടമകൾ മാത്രമല്ല സ്നേഹപ്രകടനങ്ങളും പരസ്പര ബഹുമാനവും ഉള്ള ഇടങ്ങൾ കൂടിയായിരിക്കണം കുടുംബങ്ങൾ. കഥകൾ പറയുന്ന മുത്തശ്ശിയും പാട്ടുപാടുന്ന കുട്ടികളും പരസ്പരം സ്നേഹിക്കുന്ന ദമ്പതികളുമുള്ള മനസ്സിലെ കുടുംബങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിടം ഭൂമിയിലെ സ്വർഗങ്ങളാകുന്നു. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കുടുംബ ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബാലചന്ദ്ര മേനോന്റെ സിനിമയാണ് കുറുപ്പിന്റെ കണക്കുപുസ്തകം. വിനയചന്ദ്ര കുറുപ്പെന്ന കർക്കശക്കാരനായ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ബാലചന്ദ്ര മേനോനായിരുന്നു. ഗീത, ജയറാം, പാർവതി, കവിയൂർ പൊന്നമ്മ, മോനിഷ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. 1990 തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ചിത്രത്തിന്റെ നിർമ്മാണം, സംഗീതം, ചിത്ര സംയോജനം എന്നിവയും ബാലചന്ദ്രൻ മേനോൻ തന്നെയാണ് നിർവഹിച്ചത്. പിടിവാശികൾ ജയിക്കുമ്പോൾ അകന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കാൻ, വിട്ടുവീഴ്ചകളെ ജയിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന ഓർമ്മപ്പെടുത്തലോടെ കണ്ടവസാനിപ്പിക്കാവുന്ന കുറുപ്പിന്റെ കണക്ക് പുസ്തകം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
2: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
1: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പുകഴേന്തി എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത സംഗീത സംവിധായകൻ TK വേലപ്പൻ നായർ ഇദ്ദേഹത്തിന് തമിഴ് സംഘകാല കവിയായിരുന്ന പുകഴേന്തിയുടെ പേര് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത ഗുരുവായിരുന്ന പാലക്കാട് പരമേശ്വരൻ നായരാണ്. അങ്ങനെ പുകഴേന്തി എന്ന പേരിൽ സിനിമാ സംഗീത രംഗത്ത് പ്രശസ്തനായി. 1965 പുറത്തിറങ്ങിയ മുതലാളി എന്ന ചിത്രത്തിനാണ് അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. 30 വർഷം നീണ്ട സംഗീത സ്പരിയിൽ മലയാളത്തിനു പുറമെ തമിഴ്, തെലുഗു എന്നീ ഭാഷകളിലും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. 2003 പുറത്തിറങ്ങിയ പഞ്ചാക്ഷരി എന്ന ആൽബത്തിനു വേണ്ടിയാണ് അദ്ദേഹം അവസാനമായി സംഗീതം നൽകുന്നത്. 2005 പുകഴേന്തി എന്ന TK വേലപ്പൻ നായർ നമ്മോട് വിട പറഞ്ഞു. ആ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഭാഗ്യമുദ്ര, ആലാപനം LR ഈശ്വരി.

സുകുമാരകലകൾ സ്വർണം പൊതിയും ഭഗവതി വിഗ്രഹമേ, നിന്റെ പുറംകാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂക്കൾ. വയലാർ രാമവർമ്മയുടെ വരികളാണിത്. വരികൾ കേട്ടാലറിയാം ആരെയോ വർണ്ണിച്ചാണ് ഇതെഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് സുകുമാരകലകൾ? കല എന്നാൽ മനുഷ്യൻ്റെ സന്തോഷത്തിനു വേണ്ടിയുള്ളതാണ്. കലകളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു, പ്രയോജക കലകളും സുകുമാരകലകളും. മനുഷ്യൻ്റെ മനസ്സന്തോഷത്തിലുപരി അതിൽ നിന്നും ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുന്നുവെങ്കിൽ അത്തരം കലകളെ പ്രയോജക കലകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ സുകുമാരകലകൾ മനുഷ്യൻ്റെ മധുരാനുഭൂതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, അതായത് ദൃശ്യകലയും ശ്രവ്യകലയും. മനോഹരമായ വയലാറിൻ്റെ ഈ രചനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജി ദേവരാജൻ. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി സുകുമാരകലകൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസ്.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1968 പുറത്തിറങ്ങിയ ചിത്രമാണ് യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. KS സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തോപ്പിൽ ഭാസിയുടേതാണ് തിരക്കഥ. മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലറായി ഈ ചിത്രം കണക്കാക്കപ്പെടുന്നു.

മലയാളി മനസ്സുകളെ സംഗീതത്തിന്റെ മാന്ത്രിക വിദ്യ കൊണ്ട് കീഴടക്കിയ നമ്മുടെ സ്വന്തം ബാബുക്ക. ഗസലുകളുടെയും മലബാർ മാപ്പിളപ്പാട്ടിന്റെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ശ്രുതി മാധുരി മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് നൽകിയ കോഴിക്കോട്ടുകാരൻ. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അന്യമായിരുന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര രംഗം പുതിയ വഴിത്തിരിവിന് കാരണമായി. രാമു കാര്യാട് സംവിധാനം ചെയ്ത മിന്നാ മിനുങ്ങ് എന്ന 1957 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയാണ് സിനിമാ സംഗീതത്തിലേക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളിയുടെ ഇഷ്ട സംഗീത സംവിധായകനായി. ലേഡീസ് ഹോസ്റ്റൽ എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുക്കിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരം ഇതളുള്ള പൂവേ, ആർക്കുവേണ്ടി വിടർന്നു നീ അല്ലിപ്പൂവേ. സ്ഥാനാർത്ഥി സാറാമ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതിയ മനോഹരമായ വരികളാണിത്. ജി ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. കെ ജെ യേശുദാസും പി ലീലയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.

1975 പുറത്തിറങ്ങിയ ചിത്രമാണ് കളക്ടർ മാലതി. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേം നസീർ, ഷീല എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വയലാർ ബാബുരാജ് കൂട്ടുകെട്ടിൻ്റെതാണ് ഗാനങ്ങൾ. ഈ ചിത്രത്തിലെ കറുത്ത പെണ്ണേ എന്ന് തുടങ്ങുന്ന ഗാനം ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും.

മനസ്സുകൾ മറക്കാതെ സൂക്ഷിക്കുന്ന സംഗീത സൃഷ്ടികളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയ ഇന്നത്തെ കലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന മധുരഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല

ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

0: ഭക്ഷ്യ വിഷബാധയെപ്പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കലാപ്രബോധിനിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപാ ധനഞ്ജയൻ. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് ബിജു എന്നാണ്. എനിക്ക് രണ്ട് പെൺമക്കളാണുള്ളത്. എല്ലാവർക്കും പാട്ടൊക്കെ വളരെ ഇഷ്ടമാണ്. പാട്ട് പാടുന്ന കാര്യത്തിൽ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അവരും എനിക്ക് സംഗീതത്തിൽ വളരെയധികം അവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകിയ, കെ എസ് ചിത്രപാടി അനശ്വരമാക്കിയ നീലക്കടമ്പ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഞാൻ ആദ്യം പാടിയത്. എൻ്റെ അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് വൈശാലി എന്ന ഫിലിമിലെ ഇന്ദ്രനീലിമയോലും എന്ന് തുടങ്ങുന്ന ഗാനം. ഒരു പ്രോഗ്രാമിന് പാടാൻ തയ്യാറായപ്പോൾ അച്ഛൻ സെലക്ട് ചെയ്തു തന്ന ഒരു പാട്ടാണത്. ഇനി ആ പാട്ടിൻ്റെ ഏതാനും വരികൾ ഞാനൊന്ന് പാടാം.

അമ്മയ്ക്കും അതുപോലെ തന്നെ പാട്ട് വളരെ ഇഷ്ടമാണ്. അമ്മയുടെ അമ്മയും ബ്രദറൊക്കെ നല്ല പാട്ടുകാരായിരുന്നു. അതുപോലെ എൻ്റെ ബ്രദർ ജയചന്ദ്രൻ എന്നാണ് പേര്. ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ നല്ല ഒരു പാട്ടുകാരനാണ്. ചേട്ടൻ അവിടെ ദുബായിൽ മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ചെയ്യാറുണ്ട്. ഇനി എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഞാനിപ്പോൾ തന്നെ പാടാം.

എൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം പ്രോഗ്രാംസിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് മ്യൂസിക്കിന് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. ക്ലാസിക്കൽ മ്യൂസിക്കിനും എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മ സെലക്ട് ചെയ്ത് തന്ന മറ്റൊരു പാട്ടുകൂടിയുണ്ട്. അത് എൻ്റെ മനസ്സിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.

നാലാം ക്ലാസ് മുതൽ ഞാൻ സംഗീതം അഭ്യസിച്ചു തുടങ്ങി. എനിക്ക് വളരെ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുക്കന്മാർ വൈക്കൻ വി എൻ രാജൻ സാർ, തൃപ്പൂണിത്ര ലളിത ടീച്ചർ, താമരക്കാട്ട് ഗോവിന്ദ് നമ്പൂതിരി സാർ, ആർ എൽ വി ദിനേശ് സാർ എന്നിവരാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദീപ ടീച്ചർ എന്നെ സംഗീതത്തിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പാട്ടുപാടുന്ന നിരവധി അവസരങ്ങളെ ടീച്ചർ കണ്ടെത്തിയിട്ട് അതെന്നെ അറിയിക്കാറുണ്ട്. എന്നിട്ട് ആ അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ എന്നെ പ്രേരിപ്പിക്കാറുണ്ട്. ടീച്ചർ പാട്ടുകളെല്ലാം സെലക്ട് ചെയ്ത് തരാറുണ്ട്. അടുത്ത പാട്ട് ഒരു സെമി ക്ലാസിക്കൽ ഫിലിം സോങ് ആണ്. അത് ദീപ ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. ഗർജി കരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സരി പ ഗ പനി സനി പനി പ ഗ പ ഗ.

ഞാൻ ആൽബം സോങ്ങിൽ പാടിയിട്ടുണ്ട്, പല ഗാനമേളകളിലൊക്കെ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗാനമേളയിൽ പാടിയ ഒരു പാട്ട് ഞാനിവിടെ പാടാം. ആ പാട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ ജാനകിയമ്മ പാടിയ പാട്ടാണ്.

0: ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് ഇളയരാജ. അദ്ദേഹം അനവധി ഭാഷകളിലായി 1000-ലധികം സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട്. അദ്ദേഹം മലയാളം സിനിമാ ലോകത്തിന് വളരെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. അതിൽ എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലയുടെ രചനയ്ക്ക് ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം ഇവിടെ പാടാം.
1: നീറെ നീറെ നെഞ്ചകം

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലും ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ പാടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. ഇത്രയും നേരം പാട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കുട്ടിക്കാലം തൊട്ട് എൻ്റെ പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് ഒരു പാട്ടുകൂടി പാടാം.

0: റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്. ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളതാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം.

ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്കളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഐശ്വര്യ, എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ഫുഡ് പ്രോസസിംഗ് ടെക്നോളജി സ്റ്റുഡൻ്റ് ആണ്. വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ 2026 June 7 ആണ്. ഇത് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് 2018 പിന്നീട് 2019 യുണൈറ്റഡ് നേഷൻസിനോടൊപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും FAO കൂടെ ഒരുമിച്ചാണ് ഇത് വർഷം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ പ്രധാന തീം എന്ന് പറയുന്നത് ഫ്രം ബേർഡൻസ് ടു സൊല്യൂഷൻസ് സേഫ് ഫുഡ് എവരിവെയർ. ഭക്ഷ്യസുരക്ഷയും ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും നമ്മളോട് പറഞ്ഞു തരാനായി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ഫുഡ് സേഫ്റ്റി ഓഫീസറായ ഷംസിയ മാമാണ്. മാമിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം.
1: താങ്ക് യു.
0: എന്താണ് ഫുഡ് സേഫ്റ്റി? ഫുഡ് സേഫ്റ്റി എന്നൊരു കോൺസെപ്റ്റ് ഇപ്പോൾ പബ്ലിക്കിനായിട്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും?
1: ഈ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ അഥവാ ലോക ഭക്ഷ്യസുരക്ഷാ ദിനം

0: ആക്ച്വലി 2019 ജൂൺ 7 ആദ്യമായിട്ട് ആചരിക്കുന്നത്. അന്നത്തെ തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി എവ്രി വൺസ് ബിസിനസ് എന്നായിരുന്നു. അതായത് ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടായ ഉത്തരവാദിത്തം. അപ്പോഴാണ് ദ ടേം കീം ഇൻ ടു മോർ ഇമ്പോർട്ടൻസ്, അതായത് കൂടുതൽ പ്രാധാന്യമായിട്ട് ആ ഒരു ടേം വന്നത്, ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ. ചിലരിത് ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നും പറയും, നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ് കേട്ടില്ലേ. സോ അതിന് സിമിലർ ആയിട്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി അല്ല, ഇറ്റ്സ് ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യ സുരക്ഷ. ഭക്ഷ്യസുരക്ഷ എന്താന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം അത് നിർമ്മിച്ച് വിതരണം ചെയ്ത് ചിലപ്പോൾ റീറ്റെയിലായിട്ട് സെല് ചെയ്യുന്ന ഒരാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡാവാം, നമ്മുടെ ഈവൻ നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം സേഫ്, അതായത് സുരക്ഷിതമായും ഹോൾസം, അതായത് സമ്പൂർണ്ണം സമ്പുഷ്ടമായി. അല്ല, ഈ ഹോൾസം എന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സുരക്ഷിതമായി നമുക്ക് രോഗങ്ങൾ തരുന്ന ഭക്ഷണമല്ല എന്നതിൻ്റെ കൂടെ പ്രാധാന്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് സമ്പുഷ്ടമാണ് എന്നുള്ളത് കൂടി. ഹെൽത്തി പ്ലേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിൻ്റെ ആ പ്ലേറ്റ് അളവ്, അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആയിക്കോട്ടെ, നമ്മൾ എന്താണ് നമ്മൾ കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യം, വ്യായാമം പോലെ തന്നെ അതിന് ഒപ്പം തന്നെ പ്രാധാന്യമായിട്ട് നിൽക്കുക, കൂടുതൽ പ്രാധാന്യം എന്ന് തന്നെ പറയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. അപ്പോൾ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം സേഫാണ്, അതായത് സുരക്ഷിതമാണ്, ഹോൾസം, ആ സമ്പുഷ്ടമാണ്, അതായത് സമ്പൂർണമാണ്, അതായത് വേണ്ട അളവിൽ എല്ലാതര പോഷകങ്ങളും, ഭക്ഷണത്തിലെ പോഷകങ്ങൾ എന്തൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റുകൾ, ഫാറ്റുകൾ, പ്രോട്ടീൻസ്, വിറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം ശരിയായ അളവിൽ അടങ്ങിയാണ് ഒരു ഭക്ഷണത്തിലുള്ളത് എന്നുറപ്പുവരുത്തുന്നത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മറ്റ് കണ്ടാമിനൻസ്, കണ്ടാമിനൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഇപ്പോൾ പാലിലാണെങ്കിൽ അതിൽ പാല് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റ് ഉദാഹരണം വെള്ളം, അല്ലെങ്കിൽ പൊല്യൂട്ടഡ് മലിനമായിട്ടുള്ള ജലം, അല്ലെങ്കിൽ ധാന്യങ്ങളായിക്കോട്ടെ, അതിൽ ഇപ്പോൾ അരി, അരിയാണെങ്കിൽ അരി മാത്രമേ പാടുള്ളൂ, അല്ലാതെ നമുക്ക് അസുഖമുണ്ടാക്കാൻ സാധിക്കുന്ന, നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് ഹെൽത്ത് എഫക്ട്, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു നെഗറ്റീവ് രീതിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടാമിനൻസ് ആയിട്ടുള്ള എക്സ്ട്രേനിയസ് മാറ്റർ, അതായത് പുറത്തുനിന്നുള്ള, ആ ഭക്ഷണമല്ലാത്ത പുറമേ നിന്നുള്ള മനുഷ്യ ശരീരത്തിന് ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഡിസീസ്, ഒരു രോഗം വരുത്താൻ സാധിക്കുന്ന ഒന്നുമില്ല എന്നുറപ്പുവരുത്തി സമ്പുഷ്ടമായ ഭക്ഷണം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന കോൺസെപ്റ്റാണ്. ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് അത് ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ എന്ന് പറയാൻ സാധിക്കുന്നത്. ഈ ഭക്ഷ്യസുരക്ഷ എന്നുള്ളത് ഇപ്പോൾ ഒരു നിർമ്മാണം ചെയ്യുന്ന ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാണോ? ഒരിക്കലും അല്ല. അയാൾക്കാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം, അതായത് നിർമ്മിക്കുന്ന ഭക്ഷണം. ഈ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഫുഡ് കമ്പനി അല്ലേ, ഒരു വലിയൊരു മാനുഫാക്ചറർ ആയിരിക്കും നമ്മൾ മനസ്സിൽ കരുതുന്നത്. ഒരു മാനുഫാക്ചറർ ഒരു നിർമ്മാതാവാണ്. നമ്മുടെ വീട്ടിൽ പാകം ചെയ്യുമ്പോൾ നമ്മൾ, നമ്മുടെ അമ്മമാർ അല്ലേ, ഇപ്പോൾ ഒരു തട്ടുകടയിൽ ഒരാൾ ചെറിയൊരു ഫുഡ് പാകം ചെയ്യുന്നു, അയാളൊരു നിർമ്മാതാവാണ്. ഇപ്പോൾ ഏതൊരു നിർമ്മാതാവും ആയിക്കോട്ടെ, നിർമ്മാതാവിൻ്റെയും ആ ചെയിനിൽ വരുന്ന, അതായത് സപ്ലൈ ചെയ്യുന്ന ആൾ, ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഹോൾസെയിലർ, ഇത് വിൽക്കുന്ന റീറ്റെയിലർ, ഇത് വാങ്ങിക്കാൻ പോകുന്ന ഉപഭോക്താക്കളായ നമ്മൾ, നമ്മളെല്ലാവരും ഈ ചെയിനിൽ വരുന്ന ആൾക്കാരാണ്. കൂട്ടായ ഉത്തരവാദിത്വമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സേഫ്, ഹോൾസം, ന്യൂട്രീഷ്യസ്, അതും മറ്റ് എക്സ്ട്രീനിയസ് മാറ്ററിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആ ഒരു ആശയത്തിനെയാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി അഥവാ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്.
1: ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലായിട്ട് വരുന്ന FSSA എന്നൊരു കോൺസെപ്റ്റ് ആണ്.
0: അതെ.
1: FSSA എങ്ങനെയാണ് എൻഷുർ ചെയ്യുന്ന ഫുഡ് സേഫ്റ്റി ഇപ്പോൾ?
0: ഓക്കെ, FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ ഭാരതത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ അപ്പെക്സ് അതോറിറ്റി, അതായത് അവസാന വാക്ക്, അതാണ് FSSA എന്ന് പറയുന്നത്. പറഞ്ഞാൽ 2006 ഈ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത്, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട്. അത് പാസ്സാക്കിയതിൻ്റെ കൂടെ തന്നെ അതിനുശേഷം ഇത് നിയമമായി ഫോം ചെയ്ത ഒരു ബോഡിയാണ് FSSAI എന്ന് പറയുന്നത്. നമ്മുടെ ഭാരതത്തിൽ 2006 ഇന്ത്യയിൽ 2006 വരെ ഫുഡ് സേഫ്റ്റിയെ സംബന്ധിച്ച്, അഥവാ ഒരു ഫുഡ് കമോഡിറ്റി എന്നെടുക്കുമ്പോൾ അത് സംബന്ധിച്ച് വളരെയധികം നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുഡ് എന്ന് പറഞ്ഞൊരു കമ്മോഡിറ്റി, അതിനെ ചുറ്റിപ്പറ്റി ഒരു 8-9 നിയമങ്ങൾ എന്ന് പറയുമ്പോൾ

ഒരാൾക്ക് മാത്രം ഒരു കൺട്രോൾ അത് സാധ്യമല്ല. ഇത് ഇങ്ങനെ എല്ലാ നിയമങ്ങളും കൂടി ഒത്തൊരുമിച്ച് ഒരാൾ ചെയ്താൽ മതി എന്ന ആശയത്തിന്മേൽ വന്ന ഒരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ആ നിയമം എൻഫോഴ്സ് ചെയ്യാൻ ഒരാൾ വേണം അല്ലേ. അത് എൻഫോഴ്സ് ചെയ്യാനും നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും ഒക്കെ വന്ന ഒരു ബോഡിയാണ് FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യ

0: വ്യക്തമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഇതൊക്കെ നിർമ്മിക്കുന്നതിനും അധികാരപ്പെട്ട ബോഡിയാണ് FSSAI എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ FSSAI സ്റ്റേറ്റ് വിങ് ആണ്. അതായത് ഓരോ സംസ്ഥാനത്തും, ഇപ്പൊ കേരളം വളരെയധികം സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ അല്ലേ, ഈ സംസ്ഥാനങ്ങളിൽ FSSAI ഇങ്ങനെ ഉണ്ടാക്കിയ നിയമം റെഗുലേഷൻസ് റൂൾസ് പറഞ്ഞാൽ നിയമവും അത് ഭക്ഷണങ്ങൾ സംബന്ധിച്ച സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എൻഫോഴ്സ് ചെയ്യാൻ ഇപ്പോൾ FSSAI എന്ന ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ആ ബോഡിക്ക് കൃത്യമായി ഒരു പൊതുജനങ്ങളുടെ കാര്യങ്ങൾ വരെ എത്തിപ്പെടാനായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ബോഡിയാണ് ഓരോ സംസ്ഥാനത്തെയും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ബേസ് ലെവൽ ഓഫീസേഴ്സാണ് ഞാൻ ഉൾപ്പെടുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഞങ്ങളാണ് FSSAI ഓരോ സമയത്തും പറയുന്ന, അതായത് FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരമുള്ള റൂൾസ് റെഗുലേഷൻസ് ഇറങ്ങുന്ന അഡ്വൈസറീസ് പ്രകാരം ഫീൽഡ് ലെവലിൽ ഭക്ഷ്യവസ്തുക്കൾ ആ സ്റ്റാൻഡേർഡ്സിലാണോ അത് വിൽക്കപ്പെടുന്നത് അത് സപ്ലൈ ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണോ എന്ന് നോക്കുന്ന ഓഫീസേഴ്സാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപെക്സ് അതോറിറ്റിയാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ.
1: കേരളത്തിൽ ഇപ്പൊ ഫുഡ് സേഫ്റ്റി കുറെ ഇഷ്യൂസ് വരുന്നുണ്ട്, ഫുഡ് പോയ്സണിങ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാർത്തയാണ് നമ്മൾ. അപ്പൊ ഇപ്പൊ കേരളത്തിൽ കറന്റ്ലി മാമിന് തോന്നുന്ന ഒരു കൺസേൺ എന്തായിരിക്കും ഫുഡ് സേഫ്റ്റിയോട് അനുബന്ധിച്ചിട്ട്?
0: ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൽ ഏറ്റവും അധികം നമുക്ക് കംപ്ലയിൻസ് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഫുഡ് പോയ്സണിങ്, അതായത് ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ വളരെയധികം കേൾക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ഒരു പോസിറ്റീവ് കാര്യമാണ്, കാരണം ഇവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വികസിതമായ രാഷ്ട്രങ്ങളെ നോക്കാം, അതായത് വെസ്റ്റേൺ കൺട്രീസ് US പോലത്തെ ഡെവലപ്ഡ് കൺട്രീസ്, അവിടെയും വളരെയധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താ സൂചിപ്പിക്കുന്നത്? ഫുഡ് സേഫ്റ്റി അതായത് ഭക്ഷ്യസുരക്ഷയിൽ വരുന്ന ചെറിയൊരു വ്യതിയാനം അത് ആൾക്കാരുടെ ഹെൽത്തിനെ അതായത് ആരോഗ്യത്തെ അത്രയും പ്രശ്നമായിട്ട് ബാധിക്കും എന്നതാണ് ഓരോ ഭക്ഷ്യ വിഷബാധയിൽ നിന്നും തെളിഞ്ഞു വരുന്നത്. ഈ അടുത്ത് നമ്മൾ തിരുവനന്തപുരത്തൊരു ഭക്ഷ്യ വിഷബാധ കേട്ടു അല്ലെ, സിഗ്വിറ്റേറിയ പോയ്സണിങ്, അതായത് മത്സ്യം കഴിച്ച് മീൻ കഴിച്ച് ഒരു വീട്ടിലെ അല്ലെ രണ്ട് പേര് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ഫേറ്റൽ ആയ ഒരു വിവരം നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ അത് സിഗ്വിറ്റേറിയ ഫുഡ് പോയ്സണിങ് ആയിരുന്നു അത്, അതിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. എന്താ സിഗ്വിറ്റേറിയ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ കടലിൽ തന്നെ ടോക്സിക് ആയിട്ടുള്ള ചില ആൽഗകൾ ഉണ്ടാവും. ഓക്കെ, ആൽഗേസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, കടലിലുള്ള ജീവികളാണത്. അപ്പോൾ ഇത് ഈ ആൽഗയെ കഴിക്കുന്ന മീനുകളുണ്ട്, ഗ്രൂപ്പർ, അതുപോലെ തന്നെ എന്താ നമ്മുടെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഇപ്പോൾ കാളാഞ്ചി ആ ഒരു ഇതിൽപ്പെടുന്ന ബ്രീം, സീ ബ്രീം എന്നൊക്കെ രീതിയിലുള്ള ചില ഫിഷുകളുണ്ട്, ഈ ആൽഗകളാണ് കഴിക്കുന്നത്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മൂലം അതുപോലെ കടലിലെ ചില മാറ്റങ്ങൾ അവിടെയുള്ള ചില ജിയോഗ്രഫിക് ചേഞ്ചസ് മൂലമൊക്കെ ചില സമയത്ത് ഈ ആൽഗകളിലൊരു ടോക്സിൻ രൂപപ്പെടുന്നുണ്ട്. ഈ ടോക്സിനോടുകൂടി ആൽഗയെ കഴിക്കുന്ന മത്സ്യം, ആ മത്സ്യത്തിലും എന്ത് വരും? ഇത്തരം ടോക്സിൻ രൂപപ്പെടും. ഇത്തരം ടോക്സിനുകൾ അടങ്ങിയ ഒരു മത്സ്യം ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ വരുന്ന ഒരു തരം ടോക്സിനാണ് ഈ സിഗ്വിറ്റേറിയ ടോക്സിൻ എന്ന് പറയുന്നത്. ഇത്തരം പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയും. എന്താ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യവസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ടോക്സിൻ, ടോക്സിൻ എന്താ ഒരു രാസവസ്തുവാണ്, ഭക്ഷ്യവസ്തുവിൽ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷാംശം ഒരു ഭക്ഷ്യവസ്തുവിലെത്തിയാൽ ഉണ്ടാവുന്ന ആ വിഷത്തിനെ പറയുന്ന പേരാണ് ടോക്സിൻ. ഇത് നമ്മുടെ ശരീരത്തിൽ പോയി നമ്മുടെ ശരീരത്തിൽ ആന്തരികമായി ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അത് നമുക്ക് വളരെ ഹോസ്പിറ്റലൈസിങ്ങും ചില കേസസിൽ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തിന് നമ്മൾ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇതും ഫുഡ് പോയ്സണിങ് തമ്മിലുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ഫുഡ് പോയ്സണിങ് അഥവാ ഫുഡ് ഇൻഫെക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യവസ്തു കൃത്യമായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യാത്തത് മൂലമോ പ്രിപ്പയർ ചെയ്യാത്തത് മൂലമോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ, അപ്പം ആ പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഹാൻഡിൽ ചെയ്യുന്ന രീതി ശരിയായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്ഷ്യവസ്തുവിൽ ഡയറക്റ്റ് സൂക്ഷ്മ രോഗാണുക്കൾ, മൈക്രോ ഓർഗാനിസംസ്, ഉദാഹരണമാണ് സാൽമണല്ല, ഷിജല്ല, ഈക്കോളി എന്നൊക്കെ പറഞ്ഞ ചില ബാക്ടീരിയകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചില ഫംഗസുകളുണ്ട്, ചില വൈറസുകളുണ്ട്. അപ്പം ഡയറക്റ്റ് സൂക്ഷ്മ രോഗാണു നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫുഡ് പോയ്സണിങ് അഥവാ ഫുഡ് ഇൻഫെക്ഷൻ. എന്നാൽ ഒരു ടോക്സിൻ, ഭക്ഷ്യവസ്തുവിലൊരു ടോക്സിൻ ഇതുപോലെ തന്നെ നമുക്കൊരു രോഗം അല്ലെങ്കിൽ ശരീരത്തിനൊരു നോർമൽ അല്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലൈസേഷൻ ആവുന്ന രീതിക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, രോഗം വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ

0: പേരാണ് ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. പക്ഷേ ഈ സിഗ്വറ്റേറിയ ടോക്സിനിൽ ആക്ച്വലി ആ ഒരു മേ ബി ആ ഒരു സ്പെസിഫിക് ഫിഷ് ആയിരിക്കും പോയിട്ട് അത് മേ ബി കഴിച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇപ്പം എല്ലാ ഫിഷും, ഇപ്പോൾ ഒരു 10 ഫിഷ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന് എന്തുണ്ടാവുള്ളൂ, ഇത്തരം ഇൻടോക്സിക്കേഷൻ കേസസ്സുകൾ വരാറുള്ളൂ. അതാണ് അന്നത്തെ ആ ദിവസം അതേ കടയിൽ തന്നെ മറ്റ് സെയിം ഫിഷ് വേറെയും വിറ്റുപോയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ആൾക്കാർക്ക് പ്രശ്നം വന്നിട്ടില്ല. ഈ ഒരു സ്പെസിഫിക് ഇതിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഇൻടോക്സിക്കേഷൻ കേസസ്, അടുത്തൊരു കേസ് ഫുഡ് പോയ്സണിങ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിൽ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ ചെയ്തില്ലെങ്കിലും ഇനി പ്രിപ്പറേഷൻ ശേഷം ഉണ്ടാക്കിയിട്ടും ഒരു ഫുഡ് 4 മണിക്കൂറിൽ കൂടുതൽ റൂം ടെമ്പറേച്ചറിൽ, നമ്മൾ സത്യം 2 മണിക്കൂറാണ് പറയുന്നത്, 2 മുതൽ 4 മണിക്കൂറിന് ശേഷവും റൂം ടെമ്പറേച്ചറിൽ ശരിയായ രീതിയിലുള്ള ടെമ്പറേച്ചർ മാനദണ്ഡങ്ങൾ കൂടാതെ ഇരിക്കുകയാണെങ്കിൽ അത് ഫുഡ് പോയ്സൺ വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പോൾ ഹോട്ടൽ, അത് റെസ്റ്റോറൻറ്റ്സ്, ബേക്കറീസ്, അതുപോലെ തന്നെ ഫുഡ് ഔട്ട്ലെറ്റ്സ് നടത്തുന്ന എല്ലാവർക്കും കൃത്യമായി നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. എന്ത് സംബന്ധിച്ച് എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യണം, പറഞ്ഞാൽ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. എന്നാൽ അത് കൃത്യമായിട്ട് പാലിച്ചു പോയില്ലെങ്കിൽ സംഭവിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് ഈ ഫുഡ് പോയ്സണിങ് അഥവാ ഫുഡ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അത്തരം മാനദണ്ഡങ്ങളെ പറ്റി അറിയുക എന്നുള്ളത് ഏതൊരു ഭക്ഷ്യ വസ്തുക്കളുടെ കച്ചവടക്കാരൻ്റെ ഉത്തരവാദിത്വമാണത്, അത് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നമുക്ക് റോട്ടിലൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് പോലീസ് പിടിക്കുമ്പോൾ പറയാൻ പറ്റുമോ അയ്യോ ലൈസൻസ് വേണം എന്നെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതറിയേണ്ടത് വണ്ടി ഓടിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തമാണ് ഭക്ഷ്യ വസ്തുക്കൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിലെന്തൊക്കെയാണ് ആ നിയമത്തിൽ വരുന്നത് എന്നറിയേണ്ടതും അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്യൂസ് അല്ലേ ചോദിച്ചത്, വല്ല വേറൊരു ഇഷ്യൂ ആണ് കളേർഡ് ഫുഡ് ഐറ്റംസ്. ഇപ്പോൾ സ്വീറ്റ്സ് തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ ഞങ്ങൾ നടത്തിയ ചെറിയൊരു പരീക്ഷണമാണ് ബേക്കറികൾ ലഡു ജിലേബി പോലത്തെ സാധനങ്ങൾ കളർലെസ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ഭക്ഷ്യവസ്തുവിലെ കളറും അതിൻ്റെ ടേസ്റ്റും തമ്മിൽ സത്യത്തിൽ ഒരു ബന്ധവും ഇല്ല. നമ്മളിപ്പോൾ ലഡു ആ മഞ്ഞ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഇല്ലാതെ കളർലെസ്സായി ഉണ്ടാക്കി നോക്ക്, അതും അതിൻ്റെ ടേസ്റ്റുമായിട്ട് സത്യം പറഞ്ഞാൽ ഒരു ബന്ധവും. എന്നാൽ നമുക്ക് കണ്ണുകൾക്ക് അല്ലേ, നമുക്ക് ഒരാളുടെ കളർ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ അപ്പിയറൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. എന്നാൽ ഈ കൊടുക്കുന്ന കളറുകൾ നാച്ചുറൽ കളേഴ്സിന് പ്രശ്നമില്ല, എന്നാൽ സിന്തറ്റിക് ഫുഡ് കളേഴ്സിൻ്റെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ചില സമയത്ത് അലർജിക്, അതായത് ചില അലർജിക് റിയാക്ഷൻസോ, അതുപോലെ തന്നെ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി, ചില ആൾക്കാർക്കാണെങ്കിൽ ആസ്മ പോലത്തെ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പ്രാപ്തമാണ്. അപ്പോൾ അത്തരം കൂടുതൽ കളേഴ്സ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കുട്ടികൾക്ക്, കിഡ്സിന് കൂടുതലും കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ലതും ഉത്തമവും. ഇതെത്ര പറഞ്ഞാലും പക്ഷേ റെസ്റ്റോറൻസും ബേക്കറീസും പറയുന്നത് എന്താ, പൊതുജനങ്ങൾ പബ്ലിക് അവരിത് ഡിമാൻഡ് ചെയ്യുകയാണ്. എന്താ കളറ്, ഇത് ഇതിനെന്താ കളറ് കുറവ്? ഇപ്പോൾ ചിക്കൻ ഫ്രൈക്ക് ഇത്ര കളർ, ഇതെന്താ കളറ് കുറവ്? അല്ലെങ്കിൽ അൽഫാമിന് എന്താ റെഡ് കളർ ഇല്ലാത്ത, അല്ലെങ്കിൽ റൈസിന് എന്താ ആ ഒരു മഞ്ഞ കളർ ഇല്ലാത്ത? അപ്പം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഈ റെസ്റ്റോറൻസ് ദേ ആർ ഓൾസോ ബീങ് അവരും നിർബന്ധിതരായി പോവുകയാണ് എന്ത് കളർ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പബ്ലിക്കും അവെയർ ആവുക. ഞാൻ അത് ആദ്യമേ പറഞ്ഞത് ഭക്ഷ്യസുരക്ഷ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സൈഡിൽ നിന്ന് പല റെയ്ഡ്സും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളൊരു പുറത്ത് പോയി ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ, ഇങ്ങനത്തെ സ്ഥലത്ത് പോയി നമ്മൾ ഭക്ഷ്യവസ്തു കഴിക്കുന്നു ആ ഒരു സറൗണ്ടിങ്സ് ഒന്ന് വാച്ച് ചെയ്യുക എന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്.
1: മാം പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ എവിടെ പോയാലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന കളറാണ്. നമ്മൾ കളർ വെച്ചാണ് അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് വരെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. അത് വളരെ നല്ലൊരു പോയിന്റ് ആണ്. കാരണം കളർ ഇല്ലെങ്കിൽ വേണ്ട. അത് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ കൂടുതലും കളറാണ് ഏറ്റവും കൂടുതൽ അവർ അട്രാക്ട് ചെയ്യുന്നത്. മാഡം നേരത്തെ പറഞ്ഞല്ലോ ടോക്സിനെ പറ്റി. അപ്പൊ ഇത്തരം മത്സ്യങ്ങൾ ഇപ്പൊ മാർക്കറ്റിലോ ഹോട്ടലിലോ വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ ഡിപ്പാർട്ട്മെന്റിൽ?
0: ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹോട്ടൽസും റെസ്റ്റോറൻസ് ആയാലും അവരോട് പറയുന്ന കാര്യം, ഇപ്പൊ ഫിഷ്, മീറ്റ് ഇങ്ങനെ എന്ത് വന്നാലും നമ്മുടെ ഈ വർഷത്തെ തീം തന്നെ അതാണ്, ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്, സോ നമ്മൾ സൊല്യൂഷൻസിലേക്ക് വരണം. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻസ്? അതല്ലേ ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ആയി തന്നെ ടെമ്പറേച്ചർ കൺട്രോൾ, അതായത് ഒരു സാധനം വന്നാൽ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കുക, അത് ഒരു ടെമ്പറേച്ചർ കൺട്രോൾഡ് രീതിയിലേക്ക്, അതായത് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുകയോ, കുക്ക് ചെയ്താലും അതൊരു ടെമ്പറേച്ചർ കൺട്രോൾ രീതിയാണ്. അബവ് 70 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ പോകുന്നുണ്ട്. അപ്പോൾ 5 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ ഉള്ള ആ ഒരു 5 ഡിഗ്രി 4 ഡിഗ്രി കൂടുതൽ, എന്നാൽ 60 ഡിഗ്രിക്ക് താഴെ വരെയുള്ള ആ ടെമ്പറേച്ചർ റീജിയനെ നമ്മൾ ഫുഡ് സേഫ്റ്റി ടേംസിൽ പറയുന്ന ഡേഞ്ചർ സോൺ എന്ന് പറയും. എന്താ ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ രോഗാണുക്കളുടെ വളരെയധികം

വളർന്ന് മൾട്ടിപ്ലൈ, അതായത് വിഘടിക്കുന്ന ഒരു ടെമ്പറേച്ചറാണ്, ഒരു താപനിലയാണ് 4 ഡിഗ്രിക്ക് മുകളിലും അതായത് 60 ഡിഗ്രിക്ക് താഴെയും വരുന്നത്. അപ്പം നമ്മൾ ഏതൊരു ഭക്ഷ്യവസ്തു നമ്മുടെ സംരംഭത്തിലേക്ക് വന്നാലും ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ ഡേഞ്ചർ സോണൊന്നില്ലെങ്കിൽ താഴെ കൊണ്ടുപോവുക അല്ലെങ്കിൽ മേളിലേക്ക് കൊണ്ടുപോവുക. അതായത് 4 ഡിഗ്രിക്ക് താഴെ തണുപ്പിക്കുകയോ അല്ലെങ്കിൽ 60 ഡിഗ്രിക്ക് മേളിൽ ചൂടാക്കി സ്പോയിലേജ് മൈക്രോ ഓർഗാനിസംസ്, അതായത് നമുക്ക് ഒരു പ്രശ്നം വരെ ആ ഭക്ഷ്യവസ്തുവിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള സൂക്ഷ്മ രോഗാണുക്കളെ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ അതാണ് കൂളിംഗ്, അതായത് പെട്ടെന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് വൃത്തിയാക്കി കറി വെക്കുകയോ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. അല്ലാതെ നമ്മൾ വളരെയധികം നേരം പുറത്ത് തന്നെ, ഇപ്പം മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു, വളരെയധികം നേരം ആ പുറത്തുനിന്നുള്ള കിറ്റിൽ തന്നെ മീൻ വെട്ടാതെ നന്നാക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡേഞ്ചർ സോണിൽ വെച്ച് എന്ത് സംഭവിക്കും, ഈ ഇൻടോക്സിക്കേഷൻസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത, ഫുഡ് ഇൻഫെക്ഷൻ പറഞ്ഞാൽ ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കുക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, നമ്മൾ പാകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ. ഈവൻ വീട്ടിലും ഈ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ്, സാധാരണ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ കറികൾ, സാധാരണ ഭക്ഷ്യവസ്തുക്കൾ, നമ്മളൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിച്ച് ഇൻ സ്പൈസസ് അല്ലേ. ടർമറിക്, അതായത് മഞ്ഞൾ, കുരുമുളക് അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി, പുളി അല്ലേ, ടാമറിൻറ്റ് പുളി, ഉപ്പ്, ഇങ്ങനെ പലതരം ഈ സൂക്ഷ്മരോഗാണുക്കളുടെ വളർച്ചയെ തടയുന്ന വളരെയധികം ഘടകങ്ങൾ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളൊന്നും വളരെയധികം പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. പക്ഷേ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കി അത് വീട്ടുകാർക്ക് വിളമ്പി ബാക്കി വന്നാൽ എത്രയും പെട്ടെന്ന് അതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് ഒന്നും കൂടി ചൂടാക്കി വെട്ടിത്തിളപ്പിച്ചൊക്കെ വെക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ മീൻകറി ചട്ടിയിൽ നമ്മൾ തിളപ്പിക്കാതെ വെച്ചാൽ എന്ത് സംഭവിക്കും, അത് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും അത് മോശമായി പോകും അല്ലേ, കറി ചീത്തായി പോകും. അപ്പോൾ അതാവാതിരിക്കും എന്ത് ചെയ്യും, അമ്മ രാത്രി എന്ത് ചെയ്യും, നമ്മുടെ ചട്ടിയിൽ മീൻകറി ചൂടാക്കി വെക്കും അല്ലെ, ഇറച്ചിക്കറി ചൂടാക്കി വെക്കും അല്ലേ. അപ്പം അങ്ങനെ തന്നെ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് ചൂടാക്കി വെട്ടിത്തിളപ്പിച്ച് മൂടി വെക്കുക, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് കൃത്യമായി അടച്ച് എയർ ടൈറ്റാക്കി 4 ഡിഗ്രിക്ക് താഴെ വരുന്ന രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത്തരം സേഫ് പ്രാക്ടീസസ് ചെയ്താൽ തന്നെ എന്താ, നമുക്ക് ഒരു പരിധി വരെ ഈ ഫുഡ് പോയ്സൺ പോലത്തെ കാര്യങ്ങൾ തടയാം. അടുത്ത ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രോസ് കണ്ടാമിനേഷൻ. അതായത് നമ്മൾ ഫ്രിഡ്ജിലിപ്പോൾ സൂക്ഷിക്കുക എന്ന് പറയുന്നു, ഇപ്പോൾ വീട്ടിലെ ഫ്രിഡ്ജുകൾ തന്നെ എടുത്താൽ മതി, വെജും നോൺ വെജും ഒരിക്കലും ഒരേ ഫ്രിഡ്ജിൽ അടുത്തടുത്ത് വന്ന് ഇരിക്കരുത്. കാരണം നോൺ വെജ് ഫുഡ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മരോഗാണുക്കളുടെ അളവ് അതിൽ വളരെയധികം കൂടുതലാണ്. അപ്പം അതിൽ നിന്ന് തൊട്ടടുത്തൊരു വെജ് ഫുഡ് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോൺ വെജും വെജ് ഓപ്പൺ ആയിട്ടായിരിക്കണമെങ്കിൽ ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തൊരു എയർ സർക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഇതുമൂലം സൂക്ഷ്മരോഗാണുക്കളുടെ ട്രാൻസ്ഫർ വരും ഒരു ഫുഡിൽ നിന്ന് മറ്റൊരു ഫുഡിലേക്ക്. ഈ ഫ്രിഡ്ജ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കട്ടിംഗ് ബോർഡ്. നമ്മൾ ഇപ്പോൾ സാലഡ്സ് കട്ട് ചെയ്യുന്ന അതേ കട്ടിംഗ് ബോർഡിൽ തന്നെ നമ്മൾ ഇറച്ചിയോ മീനോ അതുപോലെ തന്നെ പച്ച ഇറച്ചിയോ മീനോ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം ഈ ക്രോസ് കണ്ടാമിനേഷൻ എവിടെ വരും, അവിടെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഇടം, ഫുഡ് ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്ന ഇടം, ഉദാഹരണമാണ് കട്ടിംഗ് ബോർഡ്, നൈഫ് അല്ലേ, കത്തി, പച്ചക്കറിക്ക് സെപ്പറേറ്റ്, നോൺ വെജിന് അതായത് പച്ച മാംസങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് കത്തികൾ വെക്കുക. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലീൻ ചെയ്യാതെ അതിൻ്റെ രക്തമോ എൻസൈംസോ അല്ലേ, ഒരു മീൻ അല്ലെങ്കിൽ ഇറച്ചി കട്ട് ചെയ്യുമ്പോൾ രക്തം മാത്രമല്ല ചില എൻസൈംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയാലും എന്ത് സംഭവിക്കും, ഇതേപോലെ തന്നെ ഒരു ക്രോസ് കണ്ടാമിനേഷൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, സ്റ്റോറേജ് ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഭക്ഷ്യസുരക്ഷ ഒരു പരിധിവരെ ഉറപ്പാക്കുകയും ചെയ്യാം. പാഴ്സൽ ഇപ്പോൾ വീട്ടിൽ, കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ബിസിയാണ്. ഒരു വീട്ടിൽ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ വർക്കിംഗ് ആണ്. വീക്കെൻഡ്സ് ആയാലും ലൈക്ക് നമുക്ക് കിട്ടുന്ന ടൈം എന്തിനാ, ഒന്ന് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം. റിലാക്സേഷനും ഇപ്പോൾ സെൽഫ് ലവ് എന്നൊക്കെ പറയാം അല്ലേ, ജെൻസി ടേംസിൽ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ പുറത്തെ ഫുഡിൽ, പുറമേ നിന്നുള്ള ഭക്ഷണത്തിൽ വളരെയധികം ആശ്രയിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇന്നത്തേത്. അപ്പോൾ ഒരു പാഴ്സലായിട്ടുള്ളൊരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ 2 മണിക്കൂറിനകം തന്നെ അത് കഴിച്ചു തീർക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എനിക്ക് വന്ന ഒരു വൺ ഓഫ് ദ കംപ്ലൈൻറ്റ്, വൺ ഓഫ് ദ ഫുഡ് സേഫ്റ്റി കംപ്ലൈൻറ്റിൽ ഇതായിരുന്നു, ഉച്ചയ്ക്ക് 2 മണിക്ക് മന്തി വാങ്ങിച്ചിട്ട് അത് കഴിച്ചത് രാത്രി 8 മണിക്കാണ്. അതും ജസ്റ്റ് ആവി പോലത്തെ, സ്റ്റീം ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ജസ്റ്റ് കഴിച്ചു എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് അത് ഈവൺ ആ ഇറച്ചിയിൽ, ചിക്കനിൽ ആ ഒരു തണുപ്പ് മര്യാദക്ക് മാറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മളൊരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ അതൊരു 2 മണി മുതൽ 8 മണി എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂറിൻ്റെ ഡിലേ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഡിലേസ് വരുത്താതെ
ഒരു പാഴ്സലായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം വാങ്ങിച്ചാൽ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്.

0: ഷവർമ പോലത്തെ സാധനങ്ങൾ, അതിന് മയണൈസ് വളരെയധികം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കേരള ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, ബഹുമാനപ്പെട്ട ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, 2022 മുതൽ നമ്മുടെ കേരളത്തിലെ പച്ചമുട്ടയിൽ നിന്നുള്ള മയണൈസ്
1: നിരോധിച്ചിട്ടുണ്ട്.
0: പാസ്ചറൈസ്ഡ് എഗ്ഗീനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മുട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ പാസ്ചറൈസ്ഡോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗീനോ ആയിരിക്കണം. അല്ല എങ്കിൽ മുട്ടയില്ലാത്ത സോഴ്സുകൾ ഇപ്പോൾ വളരെയധികം ഉണ്ട്. ലൈക്ക് ബോയിൽഡ് പൊട്ടേറ്റോസ്, മിൽക്ക് പാലൊരു സോഴ്സാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എഗ്ലെസ് മയണൈസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ മയണൈസ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ, കാരണം മയണൈസ് ഒരു എമൾഷൻ, ഒരു ഇറ്റ്സ് എ ഡിപ്പ്, ഒരു സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു ഡിപ്പാണ്, അതൊരു എമൾഷൻ കൂടിയാണത്. അപ്പോൾ പച്ചമുട്ടയിൽ നിന്നുള്ള മയണൈസിന് മയണൈസിൻ്റെ പ്രശ്നം എന്താ? അതിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല, സാൽമണല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാക്ടീരിയാസിൻ്റെ അംശം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, പെട്ടെന്ന് കഴിച്ചു തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മയണൈസ് ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയാലും ശരി, ഇപ്പോൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഉണ്ടാക്കിയാൽ, ഞാൻ പറയാറില്ല ഓരോ ഒരു മണിക്കൂറിൽ മാറ്റണമെന്നാണ് പറയാറില്ലേ, ഒരു 1-2 മണിക്കൂർ മാക്സിമം ആ ഒരു ഇടവേളയ്ക്കുള്ള മയണൈസ് മാത്രം ചെറിയ ബാച്ചിൽ ഉണ്ടാക്കുക. ഉണ്ടാക്കിയ മയണൈസ് ഒരു ചില്ലർ സംവിധാനത്തിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണ റൂം ടെമ്പറേച്ചർ, നമ്മുടെ ഇപ്പോൾ മഴക്കാലമാണ്, ഇപ്പോൾ റൂം ടെമ്പറേച്ചർ മേ ബി നമുക്കൊരു 26 എന്നൊക്കെ പറയാം, പക്ഷേ ചൂടുകാലം ആ സമയത്തേക്ക് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 34, 32, 33 ഇങ്ങനത്തെ താപനിലകളാണ്. ഈ താപനിലകളുടെ പ്രത്യേകത സൂക്ഷ്മ രോഗാണുക്കൾ ഇപ്പം 26 ആയാലും 32 ആയാലും 34 ആയാലും ഡേഞ്ചർ സോണിലാണ് ഇരിക്കുന്നത്. ഈ മയണൈസിൽ സൂക്ഷ്മ രോഗാണുക്കൾ, കാരണം പ്രോട്ടീൻ വളരെയധികം അടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് മുട്ട എന്ന് പറയുമ്പോൾ തന്നെ പ്രോട്ടീനാണ്. പ്രോട്ടീൻ്റെ അംശം കൂടുതലടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ ഡേഞ്ചർ സോണിലധികം വെക്കാതെ അതൊരു ചില്ലിങ് കണ്ടീഷനിൽ വെക്കുക, അല്ലെങ്കിൽ ബെയിൻ മേരി പോലത്തെ, മാരിബെയിൻ എന്ന് പറഞ്ഞാൽ ചൂട് ചെറുതായിട്ട് നമ്മൾ ബുഫേക്കൊക്കെ പോകുമ്പോൾ
1: ചൂട്
0: നിൽക്കുന്ന തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനത്തെ ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പോൾ കറീസ് ആൻഡ് ഗ്രേവീസ് ആണെങ്കിൽ ബിൻമേരിയിലോ, ഡിപ്സ് ആണെങ്കിൽ ചില്ലറിലോ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
1: സ്മോൾ ബിസിനസ് ഓണേഴ്സിനും സ്ട്രീറ്റ് വെൻഡേഴ്സും അവർക്ക് ഈ ലൈസൻസ് എടുക്കേണ്ടത് എങ്ങനെയാണ്? ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ
0: ആക്ച്വലി FSSAയിൽ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്, എല്ലാതരം ഭക്ഷ്യവസ്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നവർക്കും എന്ത് വേണം, ഒരു ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണമെന്നുള്ളത്. റീസെൻ്റ്ലി അതായത് 1 April 2026 മുതൽ പുതിയൊരു സിസ്റ്റം, പുതിയൊരു ഇത് നടപ്പിലായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ അമെൻമെൻറ്റ് വന്ന എന്താണെന്ന് പറഞ്ഞാൽ, ടേൺ ഓവർ ബേസ് ചെയ്താണ് ഇപ്പോൾ എന്താ ലൈസൻസിങ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 1.5 കോടിക്ക് താഴെ വിറ്റുവരവുള്ളവർ, പറഞ്ഞാൽ ഒരു വർഷം 1.5 കോടിക്ക് താഴെയാണ് വിറ്റുവരവെങ്കിൽ ബേസിക് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ. അതിപ്പോൾ മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ചെറുകിട മാനുഫാക്ചറേഴ്സൊക്കെ 1.5 കോടിക്ക് താഴെ വരുന്നവരായിരിക്കും. മാനുഫാക്ചറേഴ്സ് ആയിക്കോട്ടെ, ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, റീറ്റെയിൽ ഷോപ്സ് ആയിക്കോട്ടെ, 1.5 കോടിക്ക് താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ മതി. രജിസ്ട്രേഷന് മെയിൻലി ബേസിക്കലി നിങ്ങളുടെ മീൻസ് ആ ചെയ്യുന്ന ആളുടെ ആരാണോ മെയിൻ ഇൻചാർജ് അവരുടെ ഫോട്ടോ, ആധാർ കാർഡ്, പിന്നെ ആ ഷോപ്പ് മെയിൻലി വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ആ പ്രൂഫ് ഓഫ് പ്രൊമൈസ് എന്ന് പറയും. അതായത് ആ ഷോപ്പിൻ്റെ ഇപ്പോൾ കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടാവാം, മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ലൈസൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഷോപ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഉണ്ടാവും, അവർക്ക് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റി നിന്നോ ലൈസൻസ് ഉണ്ടാവാം. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാൻഡേറ്റ് ചെയ്ത് ഫോസ്കോസ് എന്നൊരു പോർട്ടലുണ്ട്, ആ പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാം. 100 രൂപയാണ് ഫീസ് വരുന്നത് രജിസ്ട്രേഷന്. എത്ര വർഷമാണോ അവർ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും വർഷം കൊടുത്തിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന ചെറിയ രീതിക്കുള്ള റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനൊക്കെ ഈ രീതിക്ക് മതി. 1.5 കോടിക്ക് മുകളിൽ പോകുന്ന സ്ഥാപനമാണെങ്കിൽ അവർക്കിപ്പോൾ സ്റ്റേറ്റ് ലൈസൻസാണ് ആവശ്യം. 1.5 കോടിക്ക് മുകളിൽ എന്നാൽ 50 കോടിക്ക് താഴെ അവർക്ക് സ്റ്റേറ്റ് ലൈസൻസാണ് ആവശ്യം. അതിനുവേണ്ട രേഖകൾ ഇത്രയും കൂടി കൂടുതലാണ്. അതായത് ഷോപ്പിൻ്റെ ലോക്കൽ ബോഡി ലൈസൻസ്, അല്ലെങ്കിൽ റെൻ്റൽ അഗ്രിമെൻ്റ് ബിൽഡിങ്ങിൻ്റെ, അതുപോലെ തന്നെ ലൈസൻസിയുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഇപ്പം മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സ്കെച്ച്, വെള്ളം ഉപയോഗിക്കുന്നെങ്കിൽ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട്, അങ്ങനെ ഇത്രയും കൂടി രേഖകൾ അതിൽ കൂടുതലാണ് വേണ്ടത്. 5000 രൂപയാണ് ഇപ്പോൾ ഫീസ് വരുന്നത് പ്രതിവർഷം. ഒരു വർഷത്തെ ഫീസ് 5000 രൂപയാണ്. 1.5 കോടിക്ക് മുകളിൽ എന്നാൽ 50 കോടിക്ക് താഴെ ടേൺ ഓവർ വരുന്ന മാനുഫാക്ചർ ആയിക്കോട്ടെ, ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഏതും ആയിക്കോട്ടെ. ഇനി 50 കോടിക്ക് മുകളിൽ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടത് സെൻട്രൽ ലൈസൻസ് ആണ്, മറ്റേ സ്റ്റേറ്റ് ലൈസൻസ് അല്ല. 50 കോടിക്ക് മുകളിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈസൻസാണ് വേണ്ടത്. സെയിം രേഖകളാണ്, പക്ഷേ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് അതോറിറ്റി അല്ല, സെൻട്രൽ അതോറിറ്റി ആയിരിക്കും അത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. 7500 രൂപയാണ് അതിന് പ്രതിവർഷ ഫീസ് വരുന്നത്.
1: ലൈസൻസിന്റെ കാലാവധി ഉണ്ടല്ലേ?
0: നമ്മൾ നമുക്ക് എത്ര ഇയേഴ്സ് ആണോ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്
1: അപ്പോൾ ഓരോ കാലാവധിക്ക് ശേഷം ഇങ്ങനെ ഓഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടാവും.

0: ഇത് എന്താണെന്നാണ്, ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് നമുക്ക് പ്രീ ലൈസൻസിങ് ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന മുന്നേ തന്നെ ഒരു പ്രീ ലൈസൻസിങ് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഓഡിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇൻസ്പെക്ഷനാണത്, ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്താണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഇയർലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഫ്രീക്വൻസി അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് എത്താറുണ്ട് ഇൻസ്പെക്ഷൻസിന്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് എത്താറുണ്ട്.
1: ഈ ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ടൊരു കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്താൽ ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിന് എന്തൊക്കെ ലീഗൽ കോൺസിക്വൻസ് ആയിരിക്കും ഉണ്ടാവുക?
0: ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ എന്ത് കംപ്ലയിൻറ്റും ആയിക്കോട്ടെ, ഇപ്പോൾ ആ കംപ്ലയിൻറ്റിന് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ പോയിട്ട് അതിന് തന്നെ ഇൻസ്പെക്ട് ചെയ്യും പരാതിയുടെ ബേസിസിൽ. അപ്പോൾ ആ പരാതിയുടെ ഗ്രാവിറ്റി എന്ന് പറയും, അതായത് ആ സ്ഥാപനത്തിൽ പോയി കാണുന്ന കാര്യങ്ങൾ ഇത്രയും കൂടി സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷ്യവസ്തുക്കളുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറെ സാമ്പിൾ എടുത്ത് ലാബിൽ അയച്ച് ലാബിൽ നിന്ന് വരുന്ന റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും ഫർദർ ലീഗൽ ആക്ഷൻസ് എടുക്കുന്നത്. ഇനി അവിടെ ഷെഡ്യൂൾ ഫോർ വയലേഷൻസ്, അതായത് ക്ലീൻലിനെസ്സോ ഹൈജീൻ സാനിറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ചെറിയ ഇഷ്യൂസ് ആണെങ്കിൽ അതിന് നോട്ടീസാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ്, അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്, അതായത് ജില്ലയിലത്തെ ഫുഡ് സേഫ്റ്റി അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഉണ്ടാവും അവരുടെ പക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസിനോ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുന്നതിനായിട്ട് ശുപാർശ ചെയ്യാം, ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ശുപാർശ ചെയ്യാം. ജില്ലയിലത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഫൈൻ ഇടുന്നത്. ഇനി അതല്ല, ഇതിനു മുന്നേയും ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്ന് ഒരു വട്ടം ഇവരോട് നിർദ്ദേശം കൊടുത്തതാണ്, വീണ്ടും പാലിക്കാതെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള അഡ്ജുഡിക്കേഷൻ നടപടി, പറഞ്ഞാൽ കേസാണ് അത്, ആർ ഡി ഒ കോർട്ടിൽ, അതായത് സ്ഥലത്തെ ആർ ഡി ഒ സർക്കിളിലെ ബേസ് ചെയ്തായിട്ടുള്ള ആർ ഡി ഒ കോർട്ടിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്. ജില്ലാ ഓഫീസറാണ് അതിന് അപ്പോൾ അഡ്ജുഡിക്കേഷൻ കേസ് ഫയൽ ചെയ്യാനായിട്ടുള്ള ശുപാർശ ചെയ്യാം. ജില്ലാ ഓഫീസറിന് അതിന് അനുമതി തരുന്നത്, അനുമതി തന്നാൽ അതിനനുസരിച്ച് അത് കേസായിട്ട് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ കണ്ട കാര്യങ്ങൾ ഒരു വീഴ്ചയാണ് എന്നാൽ ചെറിയ വീഴ്ചയാണോ അല്ല, ഇത്തിരി കൂടി ഹയർ വീഴ്ചയാണ് എന്നാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസായിട്ടും ശുപാർശ ചെയ്യാം. ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറെ കൊടുത്ത് ശുപാർശ ചെയ്ത് ജില്ലാ ഓഫീസർ ഇഷ്യൂ ചെയ്താൽ 14 ദിവസം സമയം ഉണ്ടാവും. 14 ദിവസത്തിനകം അത് ശരിയാക്കുകയും ഫുഡ് സേഫ്റ്റി ഓഫീസർ വീണ്ടും അവിടെ പരിശോധനയ്ക്ക് വരും. വീണ്ടും ഇഷ്യൂ അവിടെ ഉണ്ട്, പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നെക്സ്റ്റ്, അതായത് കേസായിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോവാം. ജില്ലാ ഓഫീസറാണ് അനുമതി തരുന്നത്. ഇനി ഫുഡ് പോയ്സൻ്റെ കേസുകളിൽ മെയിൻലി നമ്മൾ സാമ്പിൾ എടുത്ത് ലാബിൽ അയച്ച് ലാബിൻ്റെ റിപ്പോർട്ടിലെ ബേസിസിലായിരിക്കും കുള്ള് മുന്നോട്ട് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കേസിൻ്റെ ഇങ്ങനെ എന്താണ് നടക്കേണ്ട സാഹചര്യം, അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് ഈ പറയുന്നവയിൽ ഏതായാലും ചെയ്യാം. ഇനി ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും ഒരു ഷോപ്പിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ല.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ഫുഡ് സേഫ്റ്റിയോടനുബന്ധിച്ചിട്ടുള്ള അഭിമുഖമായിരുന്നു. ഈ ഒരു അഭിമുഖത്തിൽ നമ്മളോടൊപ്പം ഒന്ന് ചേർന്നിരുന്നത് ഷംസ്യ മാമാണ്. വളരെ നന്നായിട്ട് വളരെ വിശദമായിട്ട് മാം ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തന്നു. താങ്ക് യു സോ മച്ച് മാം. അതിനോടൊപ്പം ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഭിമുഖം ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോണ്ടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിഗരറ്റ്. ഓക്കെ, ആ വെക്കം.
1: ഇത് പെൺമൈ പേസിടും, മുതലാസി വാർത്തിതാൻ.
0: മീസൈ,

ഇടം ആനന്ദം ഓടും മൂവന്തി പെണ്ണൻ രോമാഞ്ചമല്ലേ മാറി മഞ്ഞിൻ മൊത്തം ചാട്ടി.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
2: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.